നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 12, 2026 ജൂൺ 26 വെള്ളി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:35. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 3 ദിവസം സീഷെൽസ് സന്ദർശിക്കും. സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ ഉന്നതതല യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി. SECensus.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ വിവരങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചെലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിലെ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1-ാം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിൽ. 3-ാം മത്സരത്തിൽ ഇക്വഡോർ 1-2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: News Rainbow.

എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ഒരു ദിവസം തുടങ്ങാൻ, ദിനചര്യകൾ തുടങ്ങാൻ, അന്നത്തെ ജീവിതം തുടങ്ങാൻ ആദ്യം എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടത്? പ്രഭാതം. സൂര്യൻ ഉദിക്കണ്ടേ? ആ ദിവസം പുലരണ്ടേ? അതല്ലേ വേണ്ടത്. ഓക്കെ, പതിയെ ഒരു കോഫിയുടെ അങ്ങ് പിടിച്ചോളൂ, അതും സിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, അപ്പുറം നിങ്ങൾ ഓരോരുത്തരും ഉണ്ട്, ഇപ്പുറം ഞാനും ഉണ്ട്, സുരേഷ് കാഞ്ഞിരക്കാട്ട്. ഓൾ വി നീഡ് ഇസ് മോർണിംഗ്. നമുക്ക് വേണ്ടത് പുലരിയാണ്, പുലരി മാത്രമാണ്. സൂര്യൻ ഉദിച്ച് പ്രഭാതം വിടരുന്നു എങ്കിൽ ഏത് നിർഭാഗ്യങ്ങളെയും അതിജീവിക്കാനും ഏത് അനുഗ്രഹങ്ങളെ ആഘോഷിക്കാനും ഏത് ലക്ഷ്യം നേടാൻ ശ്രമിക്കാനും നമുക്ക് കഴിയും. അതേ, രാത്രിയുടെ നിഗൂഢതയെയും പുലരിയുടെ ഐശ്വര്യത്തെയും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നിൻ്റെയും സഹായം വേണ്ടിവരില്ല ഈ പറഞ്ഞ സംഗതികൾക്ക്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജീവിതം തുടങ്ങുന്നത് യെസ് പുലരിയിൽ നിന്നാണ്. അത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ?

ഓ പ്രഭാത പൂലരി ഇതൊക്കെ എന്നുള്ളതല്ലേ, അതിലിപ്പോ എന്താ ഇത്ര അനുഗ്രഹം എന്ന് തോന്നിയേക്കാം. പക്ഷേ പ്രപഞ്ചത്തിൽ മിക്കയിടത്തും ഈ പ്രഭാതം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന സത്യം ഒന്ന് ഓർത്തു നോക്കണം. അപ്പോഴേ നമുക്ക് കിട്ടിയ പ്രഭാതത്തിന്റെ വില നമുക്ക് മനസ്സിലാകൂ. അതെ ഫ്രണ്ട്സ്, ഇത് ഭൂമിയിലുള്ളവർക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹമാണ്. തിരിച്ചറിയണം ആ ബ്ലെസ്സിങ്, അതിൻ്റെ സൗന്ദര്യം അറിയണം, അതിൻ്റെ വിശുദ്ധി അറിയണം. ജീവിതം ഒരിക്കലും ഏതവസ്ഥയിലും വ്യർത്ഥമല്ല എന്ന തിരിച്ചറിയണം.

0: അതിൻ്റെ സൗന്ദര്യം അറിയണം, അതിൻ്റെ വിശുദ്ധി അറിയണം. ജീവിതം ഒരിക്കലും ഏതവസ്ഥയിലും വ്യർത്ഥമല്ല എന്ന തിരിച്ചറിവാണത്. അത് നമുക്ക് ആശ്വാസം പകരണം, പ്രചോദനം നൽകണം. പ്രഭാതം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സുപ്രഭാതം. ആൻഡ് പ്രഭാതത്തെ ഇത്ര മനോഹരമായി നമുക്ക് മനസ്സിലാക്കി തന്നത് ആരാണെന്ന് കൂടി അറിയണ്ടേ? ഡെങ് മിങ് ഡൗ. എഴുത്തുകാരൻ, അധ്യാപകൻ, ചിന്തകൻ എന്നീ നിലകളിലെല്ലാം പേര് കേട്ട ചൈനീസ് അമേരിക്കൻ. ഇത് ബെഡ് കോഫി.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

Productivity is never an accident. It is always the result of a commitment to excellence, intelligent planning and focused effort. സഫലത അഥവാ ഉൽപാദനക്ഷമത, ഇത് ഒരിക്കലും യാദൃശ്ചികമല്ല, ആകസ്മികമായി സംഭവിക്കുന്നതും അല്ല. അത് മികവിനോടും ബുദ്ധിപൂർവമായ പ്ലാനിങ്ങിനോടും ശ്രദ്ധ പതരാത്ത പരിശ്രമത്തിനോടുമുള്ള പ്രതിബദ്ധതയുടെ പരിണത ഫലമാണ്. യെസ്, കമ്മിറ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റിനെ

0: ഇങ്ങനെ വ്യാഖ്യാനിച്ചത് പോൾ ജെ മേയർ. സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ഇൻഡസ്ട്രിയുടെ ഇന്നത്തെ നിലയിലുള്ള ഉയർച്ചയുടെ കാരണക്കാരനായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹം ഒരു സംരംഭകനും എഴുത്തുകാരനും കൂടിയാണ്. ദ വീൽ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ചക്രം, ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഉപജ്ഞാതാവാണ് മേയർ. എഴുതിയ ഏതാനും പ്രശസ്ത പുസ്തകങ്ങളുടെ പേര് കൂടി കേട്ടോളൂ. 24 കീസ് ദാറ്റ് ബ്രിങ് കംപ്ലീറ്റ് സക്സസ്, ഫോർഗിവ്നെസ് ദി അൾട്ടിമേറ്റ് മിറക്കിൾ, അൺലോക്കിംഗ് യുവർ ലെഗസി, മില്യൺ ഡോളർ പേഴ്സണൽ സക്സസ് പ്ലാൻ, ആറ്റിറ്റ്യൂഡ് ഇസ് എവറിത്തിങ് ഇഫ് യു വോണ്ട് ടു സക്സീഡ് അബവ് ആൻഡ് ബിയോണ്ട്. ബെറ്റ് കോഫി വിത്ത് യു ടിൽ 7 o'clock.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൻഡ്.
1: ചിന്തയുടെ ശക്തി, ഭാവനയുടെ ശക്തി, അത് അപാരമാണ്. നമുക്കറിയാം ചിന്തകൾക്ക് ശക്തിയുണ്ട്, ഊർജമുണ്ട്. തൻ്റെ ഉയരങ്ങളിലെത്താനും തകർന്നടിയാനും ചിന്തകളുടെ പ്രഭാവം കാരണമാകാം. അവിടെയാണ് പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രസക്തി. ഓക്കെ, നമുക്ക് ഡോക്ടർ വേർണർ വോൺ ബ്രോണിനെ ഒന്നറിയാൻ നോക്കാം. വളരെ നല്ലൊരു എക്സാമ്പിളാണ് ഇദ്ദേഹം.

0: ആധുനിക റോക്കറ്റുകളുടെ പിതാവ് എന്ന വിശേഷണമുണ്ട് ഈ ജർമ്മൻ അമേരിക്കൻ സയന്റിസ്റ്റിന്. ആൻഡ് ഈ വിഷയം നമ്മുടെ തേർഡ് സെഗ്മെന്റിലെ സംസാര വിഷയം. ഓഫ് കോഴ്സ് ജർമ്മനി ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്വദേശം. ഹിറ്റ്ലറുടെ ജർമ്മനി. ഹിറ്റ്ലർക്ക് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ ഗൈഡഡ് ബാലിസ്റ്റിക് മിസൈലായ V2 മിസൈൽ, അത് നിർമ്മിച്ചത് വോൺ ബ്രോണായിരുന്നു. രണ്ടാം ലോകയുദ്ധം അവസാനിച്ചതിന് ശേഷം ബ്രോൺ ഉൾപ്പെടെ സയന്റിസ്റ്റും എഞ്ചിനീയേഴ്സും ടെക്നീഷ്യൻസും എല്ലാം ഉൾപ്പെട്ട 1600 പേരുള്ള സംഘത്തെ രഹസ്യമായി ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലെത്തിച്ചു. അവിടെ US അദ്ദേഹത്തിന് നിലനിൽക്കണമെങ്കിൽ ഗവൺമെന്റിനെയും അധികാരികളെയും ബിസിനസ് മേഖലയെയും വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ടായിരുന്നു. തൻ്റെ കഴിവിൻ്റെ തൻ്റെ ടാലൻറ്റിൻ്റെ പിൻബലത്തിൽ നേടേണ്ട വിശ്വാസ്യത, ചിന്താശക്തിയുടെ ഇഫക്റ്റ് ഇതിൽ ബ്രോണിന് സഹായമായി. തന്നെ ഏറ്റെടുത്ത രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഒരു പോസിറ്റീവ് റോൾ വിജയകരമായി വഹിക്കുന്നു എന്ന് അദ്ദേഹം ഭാവനയിൽ കണ്ടു. അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. താൻ ജന്മദേശത്തല്ല, പരിചയമില്ലാത്തൊരു നാട്ടിലാണ്. അവിടെ തൻ്റെ സ്വാഭാവിക പ്രവണതയ്ക്ക് വിരുദ്ധമായി അദ്ദേഹം കാണുന്നവരോടെല്ലാം സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവർക്കെല്ലാവർക്കും തനിക്ക് പറ്റുന്ന രീതിയിൽ അറിവ് പകർന്നു നൽകാനും താല്പര്യം കാണിച്ചു. ആദ്യം US Army ജോലിയിൽ കയറിയത്. പിന്നെ ആ രാജ്യത്തെ ആദ്യത്തെ സ്പേസ് സാറ്റലൈറ്റ് എക്സ്പ്ലോറർ ലോഞ്ച് ചെയ്ത റോക്കറ്റ് നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. പിന്നീട് വോൺ ബ്രോണിനെയും സംഘത്തെയും നാസ ഏറ്റെടുത്തു. സ്പേസ് പ്രോഗ്രാംസിൽ രാജ്യം പല പരാജയങ്ങളും നേരിട്ട സമയമാണ്. പക്ഷേ ബ്രോൺ വളരെ ആത്മവിശ്വാസത്തോടെ, വളരെ ശുഭപ്രതീക്ഷയോടെയാണ് കാര്യങ്ങളെ സമീപിച്ചത്. സ്വന്തം ആശയങ്ങൾ മേലധികാരികളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ധൈര്യവും കാണിച്ചു അദ്ദേഹം. അങ്ങനെ ചെയ്യുന്നതിന് മുൻപ് താൻ അത് പറയാനും പ്രവർത്തിക്കാനും യോഗ്യനാണ് എന്ന് ബ്രോൺ സ്വയം ചിന്തിച്ച് ഉറപ്പിച്ചിരുന്നത്രേ. കൂടാതെ സമാധാനത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് താൻ ചിന്തിക്കുന്നത്, യുദ്ധത്തിൻ്റെയോ കലാപത്തിൻ്റെയോ വശം ചേർന്നല്ല എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനും സമാധാനം നൽകിയിരുന്നു. യെസ്, വേർണർ വോൺ ബ്രോണിൻ്റെ ആ ചിന്തകൾ, ആ പോസിറ്റീവ് ചിന്തകൾ, അവയാണ് അദ്ദേഹത്തെ ഉയരങ്ങളിലെത്തിച്ചത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ അപ്പോളോ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അതിനെ ബഹിരാകാശത്തെത്തിച്ചത് ബ്രോൺ രൂപകൽപ്പന ചെയ്ത റോക്കറ്റായിരുന്നു. ചൊവ്വയിലേക്കുള്ള മനുഷ്യന്റെ ദൗത്യത്തെക്കുറിച്ച് 70s തുടക്കത്തിലെ പദ്ധതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. യെസ് ബഡീസ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. അവനവനിൽ വിശ്വസിക്കുക. ഏതൊരു തടസ്സത്തെയും തരണം ചെയ്യാൻ കഴിവുള്ള എന്തോ ഉണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഉറപ്പിച്ചോളൂ. അതിന്റെ വ്യത്യാസം തീർച്ചയായും കാണാൻ കഴിയും. ഷോ വിത്ത് യു, ദിസ് ഇസ് ബെറ്റ് കോഫി.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രപഞ്ച സത്യമായ സ്വാഭാവിക മരണത്തെ ഒരിക്കലും മനുഷ്യരാശിയെ ബാധിക്കുന്ന ഒരു തിന്മയായി കാണരുത്. അതെ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. എത്ര വിഷമത്തോടെ ആയാലും അത് അംഗീകരിച്ചേ മതിയാവൂ. ഓക്കെ, റോബർട്ട് ഇംഗർസോൾ എന്നൊരു പ്രസിദ്ധനായ പ്രാസംഗികനുണ്ടായിരുന്നു 19-ാം നൂറ്റാണ്ടിൽ. ഒരു എഴുത്തുകാരനും ലോയറും കൂടിയായ ഇംഗർസോൾ കടുത്ത നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ കുഞ്ഞ് മരിച്ചു. കുഞ്ഞിൻ്റെ കല്ലറയ്ക്കരികിൽ നിന്ന് ആ സുഹൃത്തു കൂടി ആവശ്യപ്പെട്ടതനുസരിച്ച് ഇംഗർസോൾ നടത്തിയ ഒരു ചെറിയ പ്രസംഗമുണ്ട്, യൂളജി. മരണം എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് ദുഃഖത്തിന് ആശ്വാസം പകരാൻ സഹായിക്കുന്ന പ്രസംഗം. കേട്ടുനിന്ന ആളുകൾ ഒരിക്കലും മറക്കാതെ പോയ സംസാരം. അവരിൽ നിന്നും അറിഞ്ഞ് അധികാരികളുടെയും മാധ്യമങ്ങളുടെയും ആവശ്യപ്രകാരം വീണ്ടും ആ വാക്കുകൾ ഇംഗർസോൾ ഓർമ്മയിൽ നിന്നെടുത്തു പറഞ്ഞു. അത് മറ്റുള്ള പേരൻസിന് ഒരു സാന്ത്വനം എന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് അത് പ്രചോദനത്തിൻ്റെ ക്ലാസിക് എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് അതൊന്ന് പരിശോധിച്ച് കളയാം. യെസ്, ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ്. സമൂഹത്തിലെ ഉന്നത വൃത്തങ്ങളിൽ ഏറെ പ്രസിദ്ധനായ വക്കീലും എഴുത്തുകാരനും പ്രാസംഗികനുമായിരുന്നു റോബർട്ട് ഇംഗർസോൾ. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ ആ വ്യക്തി. അയാളുടെ കുഞ്ഞ് മരിച്ചു. അവരുടെ ദുഃഖം തൻ്റേതുപോലെ തന്നെ എന്ന നിലയിലാണ് നിരീശ്വരവാദിയാണെങ്കിലും ഇംഗർസോൾ ശവസംസ്കാര ചടങ്ങിനെത്തിയത്. ചടങ്ങിന് നേതൃത്വം നൽകിയ ആളുണ്ടല്ലോ. അദ്ദേഹം ഇംഗർസോളിനോട് പറഞ്ഞു അവിടെ രണ്ടു വാക്ക് സംസാരിക്കണമെന്ന്, ആളുകളുടെ സങ്കടത്തിന് ആശ്വാസമാകാനായി. ഇദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ദയനീയമായ മുഖവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിയന്ത്രണാതീതമായ തേങ്ങിക്കരച്ചിലും ഇംഗർസോളിനെ മറിച്ച് ചിന്തിപ്പിച്ചു. പതിയെ കുഞ്ഞിൻ്റെ മൃതശരീരം വച്ചിരിക്കുന്ന പെട്ടിക്കരികെ ചെന്ന് നിന്ന് വളരെ മൃദുവായ കരുണാർദ്രമായ സ്വരത്തിൽ ഇംഗർസോൾ

സംസാരം തുടങ്ങി. സുഹൃത്തുക്കളെ, എനിക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ വേദനയ്ക്ക് വാക്കുകൾ ഒരു മരുന്നാവില്ലെന്ന്. എങ്കിലും ഏത് കല്ലറയിൽ നിന്നും മരണത്തോടുള്ള ഭയം എടുത്തു മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതവും മരണവും ഒരേ നിലയിലുള്ള രണ്ട് രാജാക്കന്മാരാണ്. മരിച്ചുപോയ ആളുകളെല്ലാം ഒരിക്കൽ കണ്ടുമുട്ടിയ ആ രണ്ടാമത്തെ രാജാവിനെ ധൈര്യത്തോടെ സന്ധിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാവരുടെയും അടുത്തു വരാൻ പോകുന്ന ആളെ എന്തിനു ഭയക്കണം? നമുക്കറിയില്ല, നമുക്ക് പറയാനും കഴിയില്ല ജീവിതമാണോ മരണമാണോ വലിയ അനുഗ്രഹമെന്ന്. ജീവിതത്തിൻ്റെ അവസാനമാണോ അതോ മറ്റൊരു ജീവിതത്തിൻ്റെ വാതിലാണോ ഈ കല്ലറ എന്നും നമുക്കറിയില്ല. ജീവിതത്തിന് മൂല്യം നൽകുന്നത് മരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം കൈകൾ കൊണ്ട് ചേർത്തു പിടിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മരിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ആ സ്നേഹം ഇടിഞ്ഞിടിഞ്ഞ് അപ്രത്യക്ഷമായേക്കാം. സ്നേഹമില്ലാത്ത അനന്തമായ ഒരു ജീവിതം വേണോ? അതോ സ്നേഹിച്ച് ജീവിച്ച് മരണമെന്ന രാജാവിനെ ധൈര്യത്തോടെ കണ്ടുമുട്ടുകയാണോ വേണ്ടത് എന്ന് ചിന്തിച്ചു നോക്കണം. ഈ കുഞ്ഞിൻ്റെ കല്ലറയ്ക്ക് ചുറ്റും ഹൃദയം തകർന്നു നിൽക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും ഭയപ്പെടരുത്. മരണം എന്നത് ശാശ്വതമായ സമാധാനമാണ്. ജീവിതത്തിൻ്റെ പങ്കപ്പാടുകളിൽ ചാഞ്ചാടിയവർക്ക് ആശ്വാസമാണ്. മറ്റൊരു പ്രഭാതം എവിടെയോ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, മറ്റെവിടെയെങ്കിലും ഈ കുഞ്ഞിനെ പോലെയുള്ളവർ വീണ്ടും ജനിക്കുന്നെങ്കിൽ ആ ജീവിതവും നമ്മുടേതുപോലെ തന്നെ നല്ലതായിരിക്കും തീർച്ച. അതുകൊണ്ട് ആശ്വസിക്കുക, നിങ്ങളുടെ ദിനചര്യകളിലേക്ക് മടങ്ങുക, പരസ്പരം സഹായിക്കുക. നിങ്ങൾ ഇത്രയേറെ സ്നേഹിച്ച ഈ കുഞ്ഞിനെ വീണ്ടും കാണാനും സ്നേഹിക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അതായിരിക്കണം നമ്മുടെ വിശ്വാസം. ജീവിച്ചിരിക്കുന്നവർക്ക് സഹായം, മരിച്ചവർക്ക് പ്രതീക്ഷ. ഹെൽപ്പ് ഫോർ ദ ലിവിംഗ്, ഹോപ്പ് ഫോർ ദ ഡെഡ്. പ്രിയപ്പെട്ടവരെ, റോബർട്ട് ഇംഗസോളിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്നും വന്നവയാണ്. ചങ്ങാതിയുടെയും ഭാര്യയുടെയും സങ്കടത്തിൽ അതുപോലെ തന്നെ വേദനിച്ച ഹൃദയത്തിൽ നിന്നും. അവരുടെ വിഷമം കുറയ്ക്കുക, അവരെ ആശ്വസിപ്പിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ലക്ഷ്യം. അത് പക്ഷേ പലർക്കും പല കാലഘട്ടങ്ങളിലുള്ളവർക്കും സാന്ത്വനത്തിൻ്റെ തലോടലായി മാറി എന്നത് നിയോഗം. അല്ലെ, ഏതെങ്കിലും അവസരങ്ങളിൽ ഇത് നമുക്കും ആശ്വാസം പകർന്നേക്കാം എന്ന് തോന്നിയതുകൊണ്ട് ബെറ്റ് കോഫിയിൽ ഷെയർ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ സംസാരം, ബെറ്റ് കോഫിയിലെ സംസാരം. സോ ബൈ പറഞ്ഞാലോ? യെസ്, ഇന്നത്തെ കാര്യങ്ങളെല്ലാം നല്ല ഉഷാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനും പറയുന്നു ബൈ ഫോർ നൗ. സുരേഷ് കാഞ്ഞിരക്കാട്ട്, ആകാശവാണി FM Rainbow 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 7 മണി കഴിഞ്ഞ് 1:16. ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം ശ്രോതാക്കൾ ഏവരും കാത്തിരിക്കുന്ന സ്വാഗതം കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം. 10 മണിക്ക് വാട്സ്ആപ്പ്, 11 മണിക്ക് കേൾക്കാം ശ്രുതിലയം. ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 2:15 ട്രിപ്പിൾ ട്രീറ്റ്, 2:30 കേൾക്കാം സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, 3 മണി മുതൽ 5 മണി വരെ വിവിധ് ഭാരതി പ്രോഗ്രാംസ്. വൈകിട്ട് 5 മണിക്ക് കേൾക്കാം ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് പ്രോഗ്രാം. 5:30 ലോകകപ്പ് ഓളപ്പെരുപ്പം. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്. രാത്രി 8 മണിക്ക് റെയിൻബോ റോക്സ്, 9 മണിക്ക് കേൾക്കാം മ്യൂസിക് രംഗോലി, 10 മണിക്ക് അരികെ, 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.

0: സ്വാഗതം
1: സ്വാഗതം
0: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആവുന്നു. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ അശ്വതിയാണ്. ഭക്തി നിർഭരമായ കുറെ നല്ല ഗാനങ്ങൾ ഇന്ന് നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത് കോട്ടപ്പുറം ആലങ്ങാട് സ്വദേശിനി ജ്യോതി സുരേഷാണ്. ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിലേതാണ് ആദ്യ ഗാനം. തകഴിയുടെ കഥയ്ക്ക് തോപ്പിൽ ഭാസി തിരക്കഥയും സംഭാഷണവും ഒരുക്കി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഓമനക്കുട്ടൻ. 1964 ഈ ചിത്രം റിലീസായത്. ഈ ചിത്രത്തിനുവേണ്ടി പീലിയിലയും രേണുകയും പാടിയ ഒരു ഗാനമാണ് ആദ്യം. പരമ്പരാഗത രചനയാണ് പൂന്താനമാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്. ഈണം പകർന്നത് ദേവരാജൻ. രാഗമാലികയിലുള്ള മനോഹരമായ ഗാനം കേൾക്കാം.

ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ കഥയ്ക്ക് എൻ ഗോവിന്ദൻകുട്ടി തിരക്കഥെഴുതി, ഭരതൻ സംവിധാനം ചെയ്ത് 1977 റിലീസായ സിനിമയായിരുന്നു ഗുരുവായൂർ കേശവൻ. ഈ ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, പി ഭാസ്കറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.

1972 റിലീസായ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന ONV, സംഗീതം ദക്ഷിണാമൂർത്തി.

1963 റിലീസായ സിനിമയായിരുന്നു ചിലമ്പുലി. ഈ ചിത്രത്തിൽ 13 പാട്ടുകളുണ്ട്. ഭാരതത്തിൽ എമ്പാടും പ്രചാരത്തിലുള്ള ചിന്താമണി കഥ ഗുരുവായൂരിൽ നടക്കുന്നതായിട്ടാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം. ഇതിലെ പ്രിയമാനസാനീ വാവ എന്ന ഗാനം അക്കാലത്തെ ധാരാളം നൃത്തവേദികൾ കൈയടക്കിയിരുന്നു. പക്ഷേ നമ്മളിന്ന് കേൾക്കുന്ന ഗാനം മറ്റൊന്നാണ്. കമുകര പുരുഷോത്തമൻ പാടിയതാണ് ഈ ഗാനം. അഭയദേവിന്റെ വരികൾക്ക് ഈണം നൽകിയത് ദക്ഷിണാമൂർത്തി.

1977 റിലീസായ സുജാത എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികളെഴുതി രവീന്ദ്ര ജെയിൻ ഈണം പകർന്ന് ഹേമലത പാടിയ ഗാനം കേൾക്കാം.

0: കോട്ടപ്പുറം ആലങ്ങാട് സ്വദേശിനി ജ്യോതി സുരേഷ് തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കാവുന്നതാണ്. FM Rainbow Inbox@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 8547341075 എന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് ഗാനങ്ങൾ തിരഞ്ഞെടുത്തയക്കാം. കൂടാതെ ആകാശവാണി കൊച്ചി FM റെയിൻബോ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി 21 എന്ന വിലാസത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകൾ തിരഞ്ഞെടുത്ത് അയക്കാവുന്നതാണ്. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ. അതിനുശേഷം സ്വാഗതം കൊച്ചി തുടർന്ന് കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീമോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ എൻസിപി മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര എൽ പി ജി വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് എൽ പി ജി വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. എൽ പി ജി നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന എൽ പി ജി ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം പി എൻ ജി കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5000 രൂപയും 60 പേജുള്ളതിന് 6000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള

0: രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.nj.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
1: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 രണ്ട് ഗോളുകൾ കട്ടിമറിച്ചാണ് ലാറ്റിൻ അമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-3 3 ഗോളുകൾക്കാണ് ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലൻഡിന്റെ യും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് 5 വിക്കറ്റ് ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം. 19 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sa.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ, വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: Is Rainbow FM 107.55. Non-stop music, non-stop entertainment.

തിരികെ സ്വാഗതം. സ്വാഗതം കൊച്ചിയിലേക്ക്. കോട്ടപ്പുറം ആലങ്ങാട് സ്വദേശിനി ജ്യോതി സുരേഷ് തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. 1977 റിലീസായ ശ്രീമദ് ഭഗവത്ഗീത എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

1972 റിലീസായ സംഭവാമി യുഗേ യുഗേ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് MS ബാബുരാജ്. അടുത്ത ഗാനം കേൾക്കാം, പി സുശീല പാടിയത്. അടിമകൾ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ വരികളെഴുതി ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്ന് ഗാനം.

0: ഇന്നത്തെ ഈ ഗാനങ്ങളെല്ലാം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചു തന്ന കോട്ടപ്പുറം ആലങ്ങാട് സ്വദേശിനി ജ്യോതി സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. സ്വാഗതം കൊച്ചിയിലേക്ക്, സ്നേഹപൂർവം സ്വാഗതം. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് ആലങ്ങാട് വിശേഷങ്ങള്? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് എനിക്ക് രണ്ട് മോളാണ്, പിന്നെ എന്റെ അച്ഛനും അമ്മയുണ്ട്.
0: മക്കളുടെ പേരെന്താണ്?
1: മൂത്താള് ഗീതിക, രണ്ടാമത്തെ ആള് ഗോപിക.
0: ഗീതികയും ഗോപികയും. ചെറിയ ക്ലാസ്സിലാണോ വലിയ ക്ലാസ്സിലാണോ പഠിക്കണേ?
1: മൂത്താളുടെ കല്യാണം കഴിഞ്ഞു.
0: അയ്യോ,
1: രണ്ടാമത്തെ ആള് പി ജിക്ക് പഠിക്കണം.
0: ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ആളാണെന്നാണ് വിചാരിച്ചത് കേട്ടോ ശബ്ദം കേട്ടപ്പോ. പാട്ട് പാടുന്നു തോന്നണു അല്ലേ?
1: പാട്ടൊന്നും പാടില്ല, പാട്ട് ആസ്വദിക്കും.
0: ആസ്വദിക്കും,
1: പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്.
0: പക്ഷെ ആ ശബ്ദം കേട്ടാൽ പാട്ട് പാടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. നമുക്ക് രണ്ടുപേരും കേട്ടാലോ. ഇതിനകത്ത് ഏതാ ഇഷ്ടമുള്ള പാട്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാം ശരി.
0: എന്നാ ഒന്ന് കേട്ടാലോ?
1: വേണ്ട
0: വേണ്ട, എന്നാ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോളൂ.

0: അത് മതി.
1: ആ നന്നായി പാടി കേട്ടോ. ഇത്തിരി ഒരു വരവല് ഉണ്ടായിരുന്നു, പേടിച്ചിട്ടാന്ന് തോന്നുന്നു അല്ലേ.
0: പേടിച്ചിട്ടുണ്ട്. അതെ അതെ,
1: എന്നാലും കുഴപ്പമില്ല, നന്നായി പാടി.
0: ഒരുപാട്
1: കടുത്ത
0: നന്ദി
1: ഗുരുവായൂരപ്പന്റെ
0: ഇത്രയും
1: ഭക്തയാണെന്ന്
0: പാടുന്നതിനൊക്കെ.
1: തോന്നുന്നു. എന്തോ,
0: അതെ തീർച്ചയായിട്ടും.
1: എല്ലാം ഗുരുവായൂരപ്പന്റെ പാട്ടുകളാണ് എഴുതി അയച്ചിരിക്കുന്നത്.
0: അതെ
1: ഇതിനകത്ത്
0: അതെ,
1: ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുണ്ടോ? ആ
0: ഇപ്പൊ
1: അതാണ്
0: പറഞ്ഞ
1: പറഞ്ഞത് അല്ലേ, എല്ലാം
0: പറഞ്ഞല്ലോ.
1: എല്ലാം നീയേ.
0: ആ
1: ആ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്.
0: ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ
1: പിന്നെ
0: ഈ
1: വേറെന്തൊക്കെയുണ്ട്
0: പാട്ടൊക്കെ
1: വിശേഷങ്ങൾ?
0: സെലക്ട്
1: മക്കളോടൊക്കെ
0: ചെയ്യാനായിട്ട്,
1: ആ
0: സെലക്ട് ചെയ്യാൻ സഹായിച്ചത് എന്റെ സിസ്റ്റർ ഇൻ ലോ
1: ആ
0: റോഷ്നി പ്രദീപ്,
1: ആഹാ
0: അവരാണ്. അപ്പൊ അവര് വഴിയാണ് ഇതിന്റെയൊക്കെ ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞത്.
1: ആഹാ
0: അവരിതിന്റെ സ്ഥിരം ശ്രോതാവും ഒക്കെയാണ്.
1: ഓക്കെ.
0: അപ്പൊ അവര്
1: രോഷ്നി
0: പാട്ടൊക്കെ
1: പ്രദീപ്
0: അയക്കാറ്.
1: സിസ്റ്റർ ലോ ആണല്ലേ.
0: അതെ അതെ.
1: ഓക്കെ.
0: പിന്നെ എന്റെ ബാങ്കിലൊരു ചേച്ചിയുണ്ട് രേഖ. അപ്പൊ പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു രാവിലെ ഇതില് പറയണം, പുള്ളിക്ക് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അപ്പൊ
1: ഓക്കെ
0: കൂട്ട് റേഡിയോ ആണ്.
1: ഓക്കെ.
0: അപ്പൊ ഇത് രാവിലെ മുതൽ ഇതെല്ലാം കേട്ടിട്ടാണ് വരിക. അപ്പൊ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൾക്കും ഒരു ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിലേക്ക് പാട്ടൊക്കെ അയച്ച്.
1: അയച്ചോളാൻ പറയൂ, ധൈര്യമായിട്ട്
0: ആ
1: അയച്ചോളാൻ പറയൂ.
0: ഓക്കെ. ആ ആ
1: അയക്കേണ്ട
0: പിന്നെ
1: വിധമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കോ, അറിയാലോ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്.
0: ഓ,
1: എന്നാലും അപ്പൊ എവിടെയാ വർക്ക് ചെയ്യണേ ജ്യോതി ചേച്ചി, ചോദിച്ചില്ലല്ലോ.
0: ഞാൻ ആലുവാർദ്ധനായി.
1: ഓക്കെ ഓക്കെ, ആലുവയിലാണല്ലേ.
0: അല്ലേ അല്ലേ.
1: ഓക്കെ, അപ്പൊ ലേഖ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്താലോ ഈ പാട്ടുകളൊക്കെ.
0: ചേച്ചിക്ക്, എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും, എല്ലാ
1: ഓക്കെ
0: ഇതിന്റെ ശ്രോതാക്കൾക്കും, അശ്വതിക്കും,
1: ഓക്കെ.
0: പിന്നെ എല്ലാവർക്കും ഈ പാട്ട് സെലക്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. വളരെ സന്തോഷം.
1: ഓക്കെ, ഞങ്ങൾക്ക് സന്തോഷം.
0: ഓക്കെ ഓക്കെ.
1: അപ്പോൾ ജ്യോതി ചേച്ചിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ജ്യോതി ചേച്ചി സ്നേഹിക്കുന്ന എല്ലാവർക്കും, ലേഖ ചേച്ചിക്കും, എല്ലാവർക്കും ആയിട്ട് അല്ലേ, ആർജേസിനും
0: അതെ, എല്ലാ
1: കേൾക്കുന്ന
0: എന്റെ
1: എല്ലാ
0: ഫാമിലി
1: ശ്രോതാക്കൾക്കും,
0: മെമ്പേഴ്സിനും എന്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും.
1: എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട്
0: ഓക്കെ.
1: സന്തോഷം. വേറെ എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ?
0: ഇല്ല ഇല്ല ഇല്ല.
1: ഇല്ല.
0: ഇപ്പൊ പാട്ട് കേൾക്കട്ടെ,
1: അതെ
0: എല്ലാവർക്കും
1: അതെ,
0: കേൾക്കാനായിട്ട് ഇരിക്കാം.
1: പാട്ട് കേൾക്കട്ടെ. ഞാനും അതാണ് അധികം വർത്തമാനം പറയാത്തത്, കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മാക്സിമം പാട്ടുകൾ കൊടുക്കാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ സന്തോഷം കേട്ടോ
0: ഓക്കെ.
1: സംസാരിക്കാൻ കഴിഞ്ഞതിൽ.
0: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ.
0: ഓക്കെ ഓക്കെ.

0: അപ്പോൾ ജ്യോതി ചേച്ചി തിരഞ്ഞെടുത്ത് അയച്ചു തന്ന ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം.
1: വാകച്ചാർത്തു കഴിഞ്ഞൊരു ദേവന്റെ.
0: ഇരുട്ടിന്റെ ആത്മാവ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം പകർന്നത് MS ബാബുരാജ്.

ഇനി വാണി ജയറാം പാടിയ ഒരു ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം നൽകിയിരിക്കുന്നു. ചിത്രം ഓർമ്മകൾ മരിക്കുമോ.

1969 റിലീസായ കുമാരസംഭവ എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾ, ദേവരാജൻ മാസ്റ്ററുടെ ഈണം.

സ്വാഗതം കൊച്ചിയിൽ. ഒരു ഗാനം കൂടി കേൾക്കാം. എസ് ജാനകി പാടിയത്. 1974 റിലീസായ നൈറ്റ് ഡ്യൂട്ടി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികളെഴുതി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന ഗാനം.

ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതിയാണ്. ഇനി നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം. തൃശൂർ മണ്ണമ്പറ്റ സ്വദേശി മോഹൻദാസ് തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അനുജ കുമാർ. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് ക്വീൻ മാക്സിമ ഓഫ് നെതർലാൻഡ്സ് ഡിസ്കസ് ഇന്ത്യാസ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ലെഡ് റെവല്യൂഷൻ. ഗവൺമെന്റ് റെസ്റ്റോർസ് commercial LPG supplies to pre-crisis levels, withdraws sectoral restrictions. FIR lodged against 8 named accused and several unidentified persons in connection with Ayodhya Ram Mandir donation case. IMF says India continues to be major driver of global economic growth despite economic impact of Iran conflict and higher energy prices. In football, Ecuador advanced to FIFA World Cup knockout stage, beating Germany 2-1 in New Jersey. And in cricket, Shefali Verma powers India to 5-wicket win over Bangladesh in Women's T20 World Cup in Manchester. And now the news in detail.

0: listening to Rainbow FM Kochi 107.5. Musically yours.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 29 സെക്കൻഡും. സവാരി ടൈമിലേക്ക് കടക്കുന്നതിന് മുൻപ് 2-3 ചെറിയ വാർത്തകൾ നോക്കിയിട്ട് പോകാം. കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ 2026 ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. അപേക്ഷകൾ ഓൺലൈനായി ITIadmissions.kerala.gov.in എന്ന പോർട്ടൽ മുഖേനയും DET.kerala.gov.in

ഇൻ എന്ന വെബ്സൈറ്റിലെ ലിങ്ക് മുഖേനയും സമർപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30/6/2026. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വിളിക്കാം 0484-2544-4750. നമ്പർ ഒരിക്കൽ കൂടി 0484-2544-750. 0484-2544-750. ITA admissions.kerala.gov.in എന്ന പോർട്ടൽ മുഖേന അഡ്മിഷൻ സമർപ്പിക്കാവുന്നതാണ്, അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അവസാന തീയതി ഈ മാസം 30. ഇനി ITI പ്രവേശനത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പാണ്. കോട്ടയം പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITIയിൽ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധിയില്ല കേട്ടോ. അപ്പോൾ പഠനം തുടർ പഠനം മുടങ്ങിയവർക്കുമൊക്കെ ഈ ഒരു അവസരം വിനിയോഗിക്കാവുന്നതാണ്. 10-ാം ക്ലാസ് ജയിച്ചവർക്കായി 15 ട്രേഡുകളും 10-ാം ക്ലാസ് വിജയിക്കാത്തവർക്കായി 4 ട്രേഡുകളുമാണ് ഉള്ളത്. നാഷണൽ കൌൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് NCVT സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത്. ഈ മാസം 30 മുൻപ് ITIadmissions.kerala.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കാം 97-47-48-27-71. 97-47-48-27-71. ഇപ്പോൾ പലവിധ കാരണങ്ങളാൽ പഠനം മുടങ്ങിപ്പോയവർക്കൊക്കെ ഇപ്പോൾ നല്ലൊരു അവസരമാണ്. പ്രായപരിധിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അവസരങ്ങൾ കാര്യമായി വിനിയോഗിക്കുക. അടുത്തത്, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന കാറ്റ് ലാബിൽ ദിവസവേതന നിരക്കിൽ കാറ്റ് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു എന്നുള്ള വാർത്തയാണ്. June 30 ഉച്ചകഴിഞ്ഞ് 2 മുതൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വച്ച് അഭിമുഖം നടത്തുന്നതാണ്. യോഗ്യത BCVT അല്ലെങ്കിൽ DCVT 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കാം 82-81-04-0553. നമ്പർ ഒരിക്കൽ കൂടി 82-81-04-0553.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 34 സെക്കൻഡ്.
1: On the move, let's groove. Savari time is live.

അപ്പോൾ നമ്മൾ ദശാവാരി ടൈം അങ്ങനെ തുടങ്ങുകയാണ്. ഇന്ന് നിങ്ങളുടെ സാരഥി ഞാനാണ് കേട്ടോ, അശ്വതി. അപ്പോൾ 8:35 ഇനി 10 മണി വരെ നമ്മൾ സവാരി ടൈമുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന നമ്മളുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ പറയാം, 0484-24-28-101, 0484-24-28-101. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടഗാനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ യാത്ര ചെയ്യുന്നവരാണ് ഈ സമയം വിളിക്കേണ്ടത്. അവർക്ക് വിളിച്ചിട്ട് അവരുടെ ഇഷ്ടഗാനങ്ങൾ ഇഷ്ടപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാം. ഇനി അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നില്ല, പോകുന്ന വഴിക്ക് ഒരു പാട്ട് ആസ്വദിക്കണമെന്ന് തോന്നിയാലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് കേട്ടോ. 0484-24-28-101.

നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയാളം, ഹിന്ദി, തമിഴ് ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ മലയാളം മാത്രമായിട്ട് ചുരുക്കേണ്ട, മിക്ക ശ്രോതാക്കളും മലയാളം പാട്ടുകൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള ഹിന്ദി, തമിഴ് ഗാനങ്ങളും കൂടി നമുക്ക് സവാരി ടൈമിലൂടെ കേൾക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. 0484242411.

സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റും 15 സെക്കൻഡും ആയിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? 26/6/26. നല്ല രസമുണ്ടല്ലേ ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന നമ്മളുടെ പ്രിയ ശ്രോതാക്കൾക്ക് റെയിൻബോയിലേക്ക് വിളിക്കാനുള്ള സമയമാണ്. 0484242814101 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാവുന്നതാണ്. ഇന്ന് അവധിയായത് കാരണം ആരും യാത്രയ്ക്കൊന്നും പുറപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കോൾ ഒരു നമ്മളെ മാഞ്ഞാലിയിൽ നിന്ന് ജിൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ആ കോള് ഡ്രോപ്പായി പോയി. അപ്പോൾ എന്തായാലും അടുത്ത ഗാനം നമുക്ക് ജിൻസിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ?

0: ഇന്നത്തെ സവാരി ടൈമിലെ ആദ്യത്തെ കോളർ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇത് ആരാണെന്ന് പറഞ്ഞോളൂ.
1: ഞാൻ

0: ഹരീഷാണ്.
1: ഹരീഷ്?
0: അതെ,
1: പെരുമ്പാവൂർന്ന് അല്ലേ?
0: പെരുമ്പാവൂര്.
1: ഓക്കെ, ഹരീഷ് എന്താ ചെയ്യുന്നേ?
0: ഞാൻ വർക്ക് ചെയ്യാം, ഞാൻ ഒരു ടെലികോം കമ്പനിയിൽ വർക്ക് ചെയ്യാറുണ്ട് എറണാകുളത്ത്.
1: ഓക്കെ ഓക്കെ, ഇപ്പൊ എങ്ങോട്ടാണ് യാത്ര?
0: ഇന്ന് എറണാകുളം വരെ ഒന്ന് പോയിട്ടിരിക്കുക, ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിനാണ്
1: ഓക്കെ.
0: അങ്ങനെ പോയിട്ടിരിക്കുക.
1: പെരുമ്പാവൂർന്ന് എറണാകുളത്തേക്കാണ് യാത്ര, എങ്ങനെയാണ്? കാരണാണോ?
0: കാരണം കസിൻസ് ഉണ്ട്,
1: കസിൻസ്
0: ഉണ്ട്, അനിയത്തിണ്ട്.
1: ഓക്കെ,
0: റെയിൻബോ ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ
1: റെയിൻബോ ഒക്കെ
0: പോയിട്ടിരിക്കുന്നു.
1: കേട്ട് എല്ലാരും കൂടി പോവാണല്ലേ?
0: അതെ അതെ.
1: അനിയത്തി പേരെന്താണ്? അനിയത്തിയുടെ
0: ആളുടെ പേര് അശ്വതി തന്നെയാ.
1: ആഹാ, അശ്വതി, എന്റെ പേര് തന്നെയാണല്ലോ. ഓക്കെ, അനിയത്തി എന്ത് ചെയ്യാ?
0: അനിയത്തി പോളിയിൽ വർക്ക് ചെയ്യാ.
1: ഓഹോ, കൊള്ളാം. അപ്പൊ കസിൻസ് ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് ഒപ്പം.
0: അതെ, ഞങ്ങൾ മൂന്ന് പേര്. ചേട്ടനുണ്ട്.
1: ആ, ചേട്ടന്റെ പേരും കൂടി പറഞ്ഞോളൂ.
0: ചേട്ടന്റെ പേര് സുധീഷ്.
1: സുധീഷ്.
0: അതെ.
1: ഓക്കെ ഓക്കെ, അപ്പൊ സുധീഷും ഹരീഷും അശ്വതിയും കൂടി യാത്രയിലാണ്.
0: അതെ അതെ.
1: ഏത് പാട്ടാ വേണ്ടതെന്നൊന്ന് പറഞ്ഞോളൂ.
0: എനിക്ക് ഭീമ എന്ന് പറഞ്ഞിട്ട് സിനിമയിലെ രഹസ്യ കനവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള
1: രഹസ്യ കനവുകൾ പാട്ടല്ലേ? ആ, ബാക്കിയും കൂടി പാടൂ. ആ, അതാണ് എന്റെ പ്രശ്നം. നന്നായി പാടുന്നുണ്ടല്ലോ. അതെ അതെ, നന്നായി പാടുന്നുണ്ടല്ലോ. പാട്ട് പഠിച്ചിട്ടുണ്ടോ?
0: പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ പാട്ട് ഭയങ്കര
1: ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. ഇവരും പാടും, എന്റെ കസിൻസ് ഇവരും എല്ലാരോടും പാടും.
1: ആണോ? അപ്പൊ പാട്ടൊക്കെ പാടിയാണ് യാത്ര അല്ലേ?
0: പാട്ടൊക്കെ പാടി, പാട്ടൊക്കെ കേട്ട്. അതെ,
1: കൊള്ളാം കൊള്ളാം. എന്തായാലും നന്നായിട്ടുണ്ട്. നല്ലൊരു പാട്ടാണ്, എന്റെ ഫേവറേറ്റ് സോങ് ആണിത്.
0: എന്റെ ഫേവറേറ്റ് ആണ്. ഇതും വേറൊരു പാട്ടുണ്ട്, അങ്ങനെ ഒരു സോങ് ഉണ്ട്. ഇതുമാണ് എന്റെ മധുശ്രീമാവിന്റെ ഏറ്റവും ഫേവറേറ്റ്
1: ഫേവറേറ്റ്. ഓക്കെ ഓക്കെ. അപ്പോ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അല്ലേ?
0: അതെ, ഹോസ്പിറ്റലിലേക്കാണ്. അമ്മായി ഒരു സർജറി ഉണ്ട്, അപ്പൊ അതിന് ഇങ്ങനെ പോവാ.
1: ഓക്കെ, സർജറി കഴിഞ്ഞോ? ഇല്ലെങ്കിൽ
0: ഇല്ലില്ല, ഇന്നാണ്.
1: ഇന്നാണ് സർജറി. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ സപ്പോർട്ടിനായി പോവാണ് അല്ലേ?
0: അതെ അതെ അതെ.
1: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സർജറി ഒക്കെ എല്ലാം വിജയകരമായിട്ടൊക്കെ നടക്കട്ടെ, പെട്ടെന്ന് എല്ലാം സുഖാവട്ടെ, ഭേദാവട്ടെ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: ഓക്കെ,
1: അപ്പൊ പാട്ട് കേൾക്കാം. എല്ലാവരോടും അന്വേഷണം പറയൂ.
0: അവിടെയും പറയൂ, ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം റെയിൻബോയിലേക്ക് വിളിക്കണം. ആദ്യം കൊറേ നാളൊക്കെ മുന്നേ വിളിച്ചായിരുന്നു, എപ്പോഴും കേൾക്കുമായിരുന്നു. കാറിൽ യാത്ര ഉണ്ടായിരുന്നു, അപ്പൊ എപ്പോഴും കേൾക്കുമായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും. ഇപ്പൊ ഒത്തിരി നാൾക്ക് ശേഷം വിളിച്ചതാ.
1: കാറിൽ പോകുമ്പോഴല്ല, അല്ലാതെ കേൾക്കാലോ. ഇപ്പൊ നമുക്ക് മൊബൈലിൽ കേൾക്കാം, ആപ്പ് ഉണ്ട്, ന്യൂസ് ഓൺ എയർ ആപ്പ്.
0: ഭയങ്കര കുറവാർക്കിന്റെ നേച്ചർ
1: മാറിയതുകൊണ്ട്
0: കേൾക്കാൻ
1: പറ്റാറില്ല. ഓക്കെ, അപ്പൊ പറ്റുന്ന സമയങ്ങളിലൊക്കെ കേൾക്കാം കേട്ടോ.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.

0: സമയം അങ്ങനെ 9 മണിയായിട്ടുണ്ട്. നമ്മളുടെ ഇപ്പം ആദ്യം ഒരു കോളർ ചേർന്നിരുന്നു, കട്ടായി പോയി. പോയ കാര്യം ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിൻസിയാണ്. ജിൻസി വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
1: ഹലോ.
0: ആ ജിൻസി, ആദ്യം കട്ടായി പോയി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് ഭാഗ്യമുണ്ട്, രണ്ടാമത് വിളിച്ചപ്പോഴും കിട്ടിയല്ലോ. മോള് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ആഹാ, മോളുടെ പേരെന്താണ്?
1: അമേലിയ.
0: അമേലിയ,
1: അമേലിയ.
0: ആഹാ, അടിപൊളി പേരാണല്ലോ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
1: ഒന്നാം
0: ക്ലാസ്സിൽ. എനോസ്. രണ്ടുപേരും പേരൊക്കെ ഭയങ്കര ഡിഫറെന്റ് പേരുകളാണല്ലോ.

0: ആണ് സെലക്ട് ചെയ്തത്?
1: അപ്പച്ചനും അമ്മച്ചിയാണ്.
0: ആഹാ, കൊള്ളാം. എന്തായാലും അടിപൊളി പേരുകൾ കേട്ടോ. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനും ഹസ്ബൻഡും പിള്ളേരും മാത്രമേ ഉള്ളു. പിന്നെ അവധി ആയത് കാരണം 2 ദിവസം അവധി ഉണ്ടല്ലോ നമുക്ക്.
0: ആഹാ, അപ്പൊ എങ്ങോട്ടാണെന്ന് യാത്ര?
1: കലൂര് അമ്മച്ചിയിലേക്ക് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പക്ഷെ ഇവിടെ നല്ല മഴയാണ്.
0: ഓക്കെ ഓക്കെ, അപ്പൊ അത് കാരണം യാത്ര ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തേക്കാണ്.
1: അതെ,
0: കലൂരാണ് വീടല്ലേ?
1: കലൂര്.
0: ഓക്കെ ഓക്കെ. അപ്പോ എങ്ങനെയാണ് യാത്ര പോകുന്നത്? കാറിനാണോ അല്ലെങ്കിൽ? ബസ്സിനാണ്. അതാണ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്, മഴ ഒന്ന് കുറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? പുതുമഴ പാട്ട് മതി. മോളുടെ ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ? പിള്ളേർക്ക് തന്നെ. അപ്പൊ എനോസിനും അമീലിയയ്ക്കും. ഓക്കെ, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് നമുക്ക് സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറയാം. ഓക്കെ, പാട്ട് കേട്ടോളൂ.
1: ഓക്കെ.

യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 9:07. യാത്ര ചെയ്യുന്ന നമ്മളുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഇപ്പോൾ നമ്മളെ വിളിക്കാവുന്നതാണ്. 0484242481 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഫോൺ എടുത്തോളൂ, വേഗം വിളിച്ചോളൂ. 0484242481.

സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റും 44 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ. ഓ, കോൾ ഡ്രോപ്പായിപ്പോയി. അയാനായിരുന്നു, തൃക്കാക്കരയിൽ നിന്നാണ് അയാൻ വിളിച്ചത്. കോൾ ഡ്രോപ്പായിപ്പോയി. അപ്പോൾ അയാൻ ആവശ്യപ്പെട്ടിരുന്ന ഒരു പാട്ട് ആവേശത്തിലെ ഇല്ലുമിനാറ്റി എന്ന പാട്ടായിരുന്നു. ലുലു മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അയാൻ പറഞ്ഞത്. എന്തായാലും അയാന് വേണ്ടി ഈ പാട്ട് നമുക്ക് കേൾക്കാം.

0: സമയം 9 മണി കഴിഞ്ഞ് 24 മിനിറ്റും 48 സെക്കൻഡും. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? ജയ ഫ്രാൻസിസ്. എവിടെ നിന്നാണ് ജയ ഫ്രാൻസിസ് വിളിക്കുന്നേ?
1: കൊച്ചി
0: കണ്ണമാലി ഭാഗത്തു നിന്നാണ് അല്ലേ? ഓക്കെ ഓക്കെ. എങ്ങോട്ടാണ് നീ യാത്ര? എങ്ങോട്ടാണ്? അത് എവിടെയാണ്? ദൂരെയാണോ? മട്ടാഞ്ചേരി. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയാണ് അപ്പൊ കൊണ്ടുപോകുന്നേ? വലിയ ഡോഗാണോ? ഓട്ടോയില്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, എന്ത് ബ്രീഡാണ്? സാധാരണ. ആഹാ, റോട്ടീന്ന് കിട്ടി. സ്നേഹത്തോടെ പരിചരിച്ച് ഇത്ര ആക്കിയില്ലേ? എന്തോ? സെയ്റ. ഓക്കെ ഓക്കെ, കൊള്ളാം. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: അത് നമ്മുടെ 18-ാം പടി സിനിമയിലാണ്.
0: ആ പാട്ടാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഈ പാട്ടിന് ആർക്കെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ എന്റെ 2 മക്കളാണ്, മോനും മോളും. മോന്റെ കല്യാണം കഴിഞ്ഞ് വൈഫ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി, എന്റെ മോക്കും മോനും മരുമോൾക്കും ഹസ്ബൻഡിനും ഒക്കെ വേണ്ടിയിട്ട് ഈ പാട്ട്,
0: എല്ലാവർക്കും വേണ്ടിയിട്ട്, വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം, മക്കൾക്കും മരുമക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് വിളിച്ചോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്, ബൈ.

പതിനെട്ടാം പടി എന്ന മൂവിയിലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ കേട്ടത്. അപ്പോൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. സവാരി ടൈമിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനായി യാത്ര ചെയ്യുന്ന പ്രിയ ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. 0484242801. നമ്പർ ഒരിക്കൽ കൂടി 0484242801. വേഗം തന്നെ ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാം.

0: സമയം 9:37:23. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ ഹലോ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: കേൾക്കാമോ?
0: ക്ലിയർ അല്ലേ? ഓക്കെ, ആരാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോളൂ, ശ്രോതാക്കൾ കേൾക്കട്ടെ.
1: എന്റെ പേര് ഹരി, ഞാൻ തൃക്കോണ്ടറ വിളിക്കുന്നത്. ഓഫീസിലേക്ക് പോകുന്ന വഴി.
0: എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ ഫെഡറൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്.
0: എവിടെയാണ്?
1: ഫെഡറൽ ബാങ്ക്.

0: ഓ ഫെഡറൽ ബാങ്കിലാണ്. ആ ഹാ ഹാ ഹാ ഓക്കെ. ഏത് ബ്രാഞ്ചാണ്?
1: ഞാൻ മൂവാറ്റുപുഴയാണ്.
0: മൂവാറ്റുപുഴ. ഓക്കെ, അപ്പൊ തൃപ്പൂണിത്തുനിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോവാണ്. കോലഞ്ചേരി. ഓക്കെ ഓക്കെ ഓക്കെ. കിട്ടുകയും ചെയ്തു, സന്തോഷം. അപ്പൊ ഭാഗ്യമുണ്ട്. അതെ അതെ അതെ, ഞാൻ ഇപ്പൊ പറയാൻ വരികയായിരുന്നു അത്. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിയാണ് പാട്ട്? കണ്ണാന കണ്ണെ. ആ അപ്പൊ പാട്ടൊന്ന് കേട്ടാലോ നമുക്ക്, രണ്ടുപേരും പാടിക്കോളൂ. ഇല്ല അത് വേണമെന്നില്ലേ, ഏതെങ്കിലും പാട്ടായാലും മതി, ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ.
1: നിന്നെണീക്കാൻ താമരനൂലിന ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു, നീ വരൂളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, എന്റെ ഇറത്തിലൊതുക്കി വച്ചു, ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
0: അസലായിട്ട് പാടിയല്ലോ, പാട്ട് പഠിച്ചിട്ടുണ്ടോ? പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, അതിനൊന്നും സമയമില്ല അല്ലേ. പക്ഷെ നല്ല ശബ്ദമാണല്ലോ, ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. അങ്ങനെ നന്നായി പാടി കേട്ടോ, നന്നായി പാടി, അസലായിരുന്നു. അപ്പൊ മക്കളുടെ പേര് പറഞ്ഞോളൂ. അതിഥിയും അർജുനും. ഏത് ക്ലാസ്സിലൊക്കെയാ പഠിക്കുന്നത്? അവരെവിടെയാ പഠിക്കുന്ന ഇപ്പോ? അറിയാം അറിയാം. ഓക്കെ ഓക്കെ, ടീച്ചറാണ് അല്ലേ.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ. അപ്പോ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. ഓക്കെ, വേഗം ചെന്ന് ലോട്ടറി എടുത്തോളൂ. ഓക്കെ, അല്ല നമ്മളിങ്ങനെ പറയുമല്ലോ, എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ എന്തായാലും ലോട്ടറിയും കൂടി പോയി എടുത്തോളൂ എന്ന് നമ്മള് പറയാറുണ്ടല്ലോ. ആ പരിപാടി ഇല്ല അല്ലെ, ലോട്ടറി അടിച്ച അങ്ങനെ ഇപ്പൊ രക്ഷപ്പെടണ്ട, അതിൽ വലിയ താല്പര്യമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, താങ്ക്സ് ഫോർ കോളിംഗ് കേട്ടോ. അപ്പൊ ഇനിയും പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.
1: Have a good day.

സമയം 9:45 ആയി. ഇനി 15 മിനിറ്റ് കൂടിയേ നമുക്കുള്ളൂ. 10 മണിവരെയാണ് സവാരി ടൈമിന്റെ സമയം. അപ്പോൾ വിളിക്കാനുള്ളവർ വേഗം വിളിച്ചോളൂ കേട്ടോ. 0484242481. നമ്മളോടൊപ്പം ഒരു കോളർ ചേരുന്നു. ഹലോ. ഓ, കോള് കട്ടായിപ്പോയി. എന്തായാലും കുറച്ച് സമയം കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ വിളിക്കാൻ ആഗ്രഹമുള്ളവർ വേഗം തന്നെ ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. 0484242481.

0: സമയം 9 മണി കഴിഞ്ഞ് 51 മിനിറ്റും 14 സെക്കൻഡും. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. കേൾക്കാമോ? ആ കേൾക്കാം, എനിക്ക് കേൾക്കാം. ആ അപ്പൊ ആരാണ് വിളിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: രമണി, മനക്കപ്പടി.
0: രമണിയാണ്, മനക്കപ്പടിയിൽ നിന്നും രമണി. എങ്ങോട്ടാണ് യാത്ര?
1: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ.
0: ഹോസ്പിറ്റലിലേക്ക് പോവാണ് അല്ലേ? ചെക്കപ്പിന് പോവാണ്. ഓക്കെ ഓക്കെ. അതെ, മനസ്സിലായി മനസ്സിലായി. ആരാണ് ഒപ്പം ഉള്ളത്? അനിയത്തിയാണ് വരുന്നത്.
1: ഓക്കെ. ഒരു മകളുണ്ട്, അതിന് അങ്കമാലി ഒരു കുട്ടിയുണ്ട്, അതുങ്ങളൊക്കെ പഠിക്കണം.
0: മകളുടെ പേരെന്താണ്?
1: മകളുടെ പേര് നിജു.
0: ഓക്കെ.
1: മകന്റെ പേര് സിജു. അവൻ കബോർഡ് വർക്കാണ്, അവൻ ജോലിക്ക് പോയേക്കാണ്.
0: ജോലിക്ക് പോയിക്കാണ്. അനിയത്തിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അല്ലേ?
1: ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഏത് പാട്ടാണ് വേണ്ടതെന്നൊന്ന് പറഞ്ഞോളൂ.
1: ചന്ദ്രോത്സവത്തില് യേശുദാസ് പാടിയ മുറ്റത്തെത്തും തന്നെയല്ലേ എന്നുള്ള പാട്ട്.
0: ഓക്കെ, മുറ്റത്തെത്തും തന്നെയല്ലേ. രണ്ടുപേര് പാടുന്നോ?
1: അനിയത്തിയുടെ കല്യാണം അല്ല, അനിയത്തിയുടെ ഈ ബർത്ത്ഡേ കഴിഞ്ഞു പോയി അന്ന്. ഒരു അനിയത്തിയുടെ ബർത്ത്ഡേ ഈ മാസം ലാസ്റ്റ് വരണ്ട്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും കൂടി

0: രണ്ടനിയത്തിമാർക്കും കൂടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഡെഡിക്കേറ്റ് കഴിഞ്ഞു പോയതും വരാനുള്ളതും കൂടെ കൂടി
0: ഓക്കെ,
1: ഡെഡിക്കേറ്റ് ചെയ്യണം.
0: അപ്പൊ രണ്ടനിയത്തിമാരുടെ പേരും കൂടി പറഞ്ഞോളൂ.
1: സുഷമ സീന,
0: സുഷമയ്ക്കും സീനയ്ക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
1: കഴിഞ്ഞു പോയത് സീനയുടെ,
0: സീനയുടെ കഴിഞ്ഞുപോയി, സുഷമയുടെ വരാനിരിക്കുന്നു. അപ്പൊ എന്തായാലും
1: വരാനുള്ളത്
0: ഒരാൾക്ക് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസും ഒരാൾക്ക് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസും ഞങ്ങൾ പറയാണ് കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ പാട്ട് പാടിക്കോളൂ, രണ്ടുപേര് കേൾക്കാലോ.

Todo bien.

0: ആഹാ, നന്നായി പാടിയല്ലോ. പാട്ട് പാടാറുണ്ടോ?
1: പാട്ട് ഇതുപോലെ ഞാൻ റേഡിയോയിൽ കേട്ട് പഠിച്ചാണ്, പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. റേഡിയോ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്,
0: പാട്ട് ഇഷ്ടമാണ്.
1: എവിടെ തുടങ്ങി പാട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അങ്ങനെ കേട്ട് പഠിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
0: ആ, നന്നായി പാടി.
1: അപ്പൊ ഇപ്പൊ വെളിച്ചെടിയിലും പാടും,
0: ആഹാ,
1: റേഡിയോ സ്റ്റേഷനിലും പാടും,
0: നമ്മുടെ സ്ഥിരം
1: എന്തായാലും
0: ശ്രോതാവാണ് ഇപ്പോ.
1: നല്ലൊരു പാടും. ഇപ്പൊ അതിനൊക്കെ വിളിക്കാൻ ഇനി 2 മാസം കഴിയണം,
0: ആ
1: സെപ്റ്റംബർ ഒക്കെ ആവണം.
0: ആഹാ, ഓ, സമയമൊക്കെ ഇപ്പൊ
1: എന്തായാലും
0: നോക്കി വെച്ചിട്ടുണ്ട് എപ്പോഴാ വിളിക്കേണ്ടതെന്നൊക്കെ, അല്ലേ?
1: എല്ലാവർക്കും കിട്ടണ്ടേ,
0: അതെ അതെ, അതൊരു നല്ല കാര്യമാണ്
1: പിന്നെ
0: കേട്ടോ അങ്ങനെ
1: നമുക്കൊരു
0: ചിന്തിക്കുന്നത്.
1: ആ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, കൊറേ കൈ വിളിച്ചിട്ട്
0: ആഹാ,
1: ഇത്ര നാളായല്ലോ
0: ഒന്ന്
1: എത്തി,
0: വിളിച്ചതാണ്.
1: പെട്ടെന്ന് എത്തി.
0: ഓക്കെ ഓക്കെ, അപ്പൊ
1: മാഡത്തിന്
0: സന്തോഷം.
1: പാട്ട് പാടിത്തരണമെന്നുണ്ടായിരുന്നു,
0: എന്തോ,
1: സമയമില്ല. മാഡത്തിന് 2 പേര് പാടത്തന്നുണ്ടായിരുന്നു,
0: ഞാൻ
1: പക്ഷെ
0: ഇടയ്ക്കൊക്കെ ഇങ്ങനെ
1: സമയമില്ല.
0: പാടുന്നുണ്ട്, പുട്ടിന് പേരിടുന്ന പോലെ ഇടയ്ക്കൊക്കെ ഇരുന്ന് പാടുന്നുണ്ട്.
1: അല്ല, മാഡത്തിന്റെ പേര് വെച്ചിട്ട് ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു.
0: ഓ, പേര് വെച്ചിട്ട്.
1: സമയമില്ലല്ലോ,
0: ആ, ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി
1: എന്നാ
0: അടുത്ത പ്രാവശ്യം പാടാം കേട്ടോ, അതൊന്ന്
1: കുഴപ്പമില്ല.
0: ഓർത്ത് വെച്ചേക്കൂ.
1: ആ
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് കേട്ടോളൂ.
1: ആ കേട്ടോ.
0: ഓക്കെ.

ഇന്നത്തെ സവാരി ടൈമിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതി. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ലഹരി മാഫിയയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിന് പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ അമിത്ഷാ പ്രകാശിക്കും. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 2 ദിവസത്തെ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ ഉച്ചകോടി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ സമാപിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, തുല്യത എന്നിവ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന അംഗീകരിച്ചാണ് ഉച്ചകോടി അവസാനിച്ചത്. വ്യോമസേനയുടെ ഇതിഹാസ മാർഷൽ അർജൻ സിംഗിന്റെ 107-ാം ജന്മവാർഷിക ദിനം ഇന്ന്. ഡൽഹിയിലെ വ്യോമസേന ഓഡിറ്റോറിയത്തിലെ അനുസ്മരണ പരിപാടിയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധുവും എയർ ചീഫ് മാർഷൽ എ പി സിംഗും പങ്കെടുക്കും. വെനസ്വേലയിൽ ശക്തമായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 235. 1,500-ലധികം പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു.

0: ചക്കരപ്പറമ്പ് ഭാഗത്തെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് സ്ഥാപനം കുത്തിത്തുറന്ന് അരലക്ഷത്തിലേറെ രൂപ കവർന്ന മഹാരാഷ്ട്ര സ്വദേശി അറസ്റ്റിൽ. ഔറംഗാബാദ് സ്വദേശി സലിം സിക്കന്ദർ ഷേഖ് എന്നയാളാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 16.5 ഓവറിലാണ് ഇന്ത്യ ലക്ഷ്യം നേടിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.
2: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 10 മണി കഴിഞ്ഞ് 8:35 ആവുമ്പോൾ ഇന്നത്തെ വാട്സപ്പിന്റെ സമയം ദയവിടെ ഇങ്ങനെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി 1 മണിക്കൂർ സമയത്തേക്ക്, അതായത് 11 മണി വരെ വാട്സപ്പുമായിട്ട് നിങ്ങളുടെ കൂടെ റെയിൻബോ ഉണ്ടാവും. അപ്പോൾ വാട്സപ്പിൽ ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വിനിയും
2: ഞാൻ അശ്വതിയും.
1: ഓക്കെ, അപ്പോൾ ഞാനും കൂടി ഇതാ 10 മണി മുതൽ വാട്സപ്പിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സമ്മർ ഇൻ ബെത്ലഹേം എന്ന് പറയുന്ന മൂവിയിലെ പാട്ടായിരുന്നു ഫസ്റ്റ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 8547341075 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ആശംസകളൊക്കെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മെസ്സേജുകളിലേക്ക് പോകല്ലേ ചേച്ചി?
2: അതെ അതെ.
1: ഓക്കെ, അപ്പോൾ ഞാൻ എന്നാൽ ഫസ്റ്റ് മെസ്സേജ് വായിക്കട്ടെ.
2: വായിച്ചോളൂ.
1: ഫസ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യം 9:59 തന്നെ കുറച്ച് മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏതായാലും ആ ഒരു മെസ്സേജ് നോക്കുകയാണ്. ഗുഡ് മോർണിംഗ് റെയിൻബോ, എന്റെ അനിയത്തി അപർണയുടെ പിറന്നാളാണ് June 28. അവൾക്ക് വേണ്ടി ഒരു പാട്ട് കേൾപ്പിക്കുമോ? വിനോദയാത്ര മൂവിയിലെ കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം എന്ന് പറയുന്ന പാട്ടാണ്. ആതിര പൂഞ്ഞാർ അടിവാരിൽ നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ June 28 വരുന്നേ ഉള്ളൂ.
2: ഏതായാലും നമുക്ക്
1: അതെ റെയിൻബോയുടെ വക അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നുണ്ട്.
2: ഓക്കെ, അടുത്ത മെസ്സേജ്. ഹലോ റെയിൻബോ വാട്സ്ആപ്പ്, യോധ മൂവിയിലെ കുനു കുനു ചെറു കുരുന്നിരകൾ എന്ന പാട്ട് വെച്ച് തരുമോ? മുളന്തുരുത്തിയിൽ നിന്നും രജിതയാണ്. ഡെഡിക്കേറ്റഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആയിട്ടാണ് ഡെഡിക്കേഷൻ.
1: ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് വരുമ്പോൾ ജയങ്കർ സലിത ശ്രീനന്ദ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫോട്ടോച്ചിയിൽ നിന്നാണ്. നമസ്കാരം റെയിൻബോ വാട്സ്ആപ്പ്, ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ ഷംസുദ്ദീൻ ചേട്ടന്റെ പേരമകളായ ആമിക്കുട്ടിക്ക് ഇന്ന് 2 വയസ്സ് തികയാണ്. അപ്പൊ ആമിക്കുട്ടിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ബോയ്ഫ്രണ്ട് എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. ഓമനെ ഉണ്ണി നിന്നെ എന്ന് പറയുന്ന പാട്ട് കേൾപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
2: ഓക്കെ, അപ്പൊ ആമിക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ.
1: ഇന്ന് ഒത്തിരി ഒത്തിരി ബർത്ത്ഡേ വിഷസ് വരുന്ന ഒരു ദിവസമാണെന്ന് തോന്നുന്നു. നമ്മൾ വായിച്ച 2 മെസ്സേജുകളും ആയിരുന്നു.
2: ഹലോ റെയിൻബോ, ധ്രുവം മൂവിയിലെ തുമ്പി പെണ്ണെ വാവ എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ, ശുഭദിനം ഡിയേഴ്സ്, എന്നും നിങ്ങളോടൊപ്പം ഈ ഒരു യാത്രയിൽ പോസിറ്റീവ് എനർജി തരുന്ന പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, സ്ഥിതി എന്ന സിനിമയിലെ ഒരു ചെമ്പനീർ പൂവിർത്തു എന്ന് പറയുന്ന പാട്ട്. നല്ല രസമുള്ളൊരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പൊ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് സരോജയാണ് പുത്തൻകുരിശിൽ നിന്നും. അപ്പൊ നമുക്ക് കേൾക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന പ്രോഗ്രാം ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വാട്സപ്പിന് ഒരു അപ്രീസിയേഷൻ കൂടി അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം.
2: ഹായ്, ഞാൻ വിജി ഇടക്കൊച്ചിയിൽ നിന്നുമാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരുമ്പോൾ സായം സന്ധ്യ എന്ന സിനിമയിലെ പൂന്തെന്നലെ നീ പറന്നു പറന്നു എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് വിജി ഇടക്കൊച്ചി.
1: ഓക്കെ, അടുത്തത് ഒരു വലിയ മെസ്സേജാണ്. ഹായ് ഗുഡ് മോർണിംഗ് വാട്സപ്പ്, വയലാർ നീലിമംഗലത്ത് നിന്നും അഭിലാഷ് അശോകാണ് അയച്ചിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രശസ്ത മേക്കപ്പ് മാനും അതിലേറെ എന്റെ ചങ്കുമായ സുധീഷ് ബാലരാമപുരത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പാട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ടിന് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്കോ മൂവി ഫെയിം, മാർക്കോ മൂവിയിൽ എനിക്ക് തോന്നുന്നു ആ ഒരു മൂവിയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കണം. ഓക്കെ, ഒരുപാട് പുരസ്കാരങ്ങൾ നേടി ഒരുപാട് സിനിമകളിൽ അവന്റെ മാന്ത്രിക വിരലുകൾ ചായം പൂശുമ്പോൾ വാഴ പോലുള്ള ഹിറ്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി എന്റെ പ്രിയ ചങ്ക് സുധീഷിന് 1 കോടി ആശംസകൾ നേർന്നുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആശംസകൾ 100 ആശംസകൾ എന്ന് പറയുന്ന പാട്ട് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെസ്സേജ് മുഴുവൻ വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഴുവനും
2: വായിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത മെസ്സേജ് സോണികയാണ് നോർത്ത് പറവൂരിൽ നിന്നും. 2-3 പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. മധുമാസം വിരിയുന്നു, മേഘസന്ദേശം, പൂനില മഴ, അങ്ങനെ 2-3 പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് സുരേഷ് ഗോപിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാനും ഫസ്റ്റ് ഇന്ന് നമ്മുടെ സമ്മർ ഇൻ ബെത്ലഹേമിൽ പാട്ടിട്ടത്.
2: അപ്പൊ എന്തായാലും സുരേഷ് ഗോപിക്ക് നമ്മുടെ എല്ലാവരുടെയും
1: പിറന്നാൾ ആശംസകൾ കൂടി അറിയിക്കുന്നു. ഇനി ഒരു മെസ്സേജ് കൂടി ഉണ്ട്. ഗുഡ് മോർണിംഗ്, ഞാൻ ആനി ബിജു കൊരട്ടി, എനിക്ക് പുലിമുരുകൻ ഫിലിമിലെ കാടണിയും കാൽച്ചിലമ്പേ എന്നൊരു സോങ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കേതായാലും ഇനി കുറച്ച് മെസ്സേജുകളൊക്കെ നമ്മളിങ്ങനെ വായിച്ചു തീർത്തു. ഇനി നമുക്ക് പാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഇപ്പൊ ഫസ്റ്റ് പാട്ട് വരുന്നത് യോധ മൂവിയിലെ പാട്ടാണ്. കുനു കുനു എന്ന് പറയുന്ന യേശുദാസും സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ടിന് ശേഷം 1-2

പാട്ടുകൾ കൂടി വരുന്നുണ്ടാവും. ഈ ഒരു പാട്ടുകളുടെ സമയത്ത് മെസ്സേജ് അയക്കാനുള്ളവർക്ക് വേഗം വേഗം മെസ്സേജ് അയക്കാവുന്നതാണ്. 11 മണിവരെയാണ് പ്രോഗ്രാമിന്റെ സമയമുള്ളത്. സോ ആ ഒരു സമയത്തിനകത്ത് മാക്സിമം ഞങ്ങൾ മെസ്സേജുകൾ വായിച്ചു തീർക്കും. പാട്ടുകൾ നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് മാക്സിമം വെക്കാൻ പറ്റുന്ന അത്രയും വായിക്കാം. അപ്പോൾ സോ നമുക്ക് ഏതായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5
1: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 പാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 26:36 ആയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും മെസ്സേജുകളിലേക്ക് പോവാണ്.
2: അതെ, ഒരുപാട് മെസ്സേജുകൾ
1: വന്നിട്ടുണ്ട്. സമയം കളയാതെ വായിക്കാം. ഹായ് അശ്വിനി, അശ്വതി, സുനിത ഉണ്ണികൃഷ്ണനാണ് വടക്കൻ പറവൂരിൽ നിന്നും. കാവൽ മൂവിയിലെ എന്നോമൽ നിധിയിലെ എന്ന് പറയുന്ന പാട്ട്, അല്ലെങ്കിൽ ബസ് കണ്ടക്ടർ എന്ന സിനിമയിലെ മാനത്തെ മണിച്ചിത്തത്തെ എന്ന് പറയുന്ന പാട്ട്, ചന്ദ്രലേഖ മൂവിയിലെ താമരപ്പൂവിൽ വാഴും എന്നൊരു പാട്ട്,
2: നമുക്ക് ഒരുപാട്
1: ആറാം നമ്പുരാൻ മൂവിയിലെ പാടി തൊടിയിലെ എന്ന് പറയുന്ന പാട്ട്, എല്ലാ ആർജേസിനും വേണ്ടിയിട്ടാണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ട് ചോദിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്, പിന്നെങ്കിലും വെച്ച് തരണം എന്ന് പറഞ്ഞു. നമുക്ക് 4 ഓപ്ഷൻസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്.
2: ഏതെങ്കിലും വെച്ച് തരാൻ തോന്നിയാലോ നമുക്കെന്ന് വിചാരിച്ചിട്ടാണ്. ഹായ്, ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്. ഞാൻ നോർത്ത് പറവൂരിൽ നിന്നും സിനി. ഇന്ന് സുരേഷ് ഗോപി സാറിന്റെ പിറന്നാളായിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഡാഡി മൂവിയിലെ മുത്തേ പൊന്നും മുത്തേ എന്ന പാട്ട് വെച്ച് തരുമോ, അല്ലെങ്കിൽ സവിത മൂവിയിലെ തൂവാനം ഒരു പാലാഴി എന്ന സോങ്. സിനിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, ഗുഡ് മോർണിംഗ്. ശാരിക രവി ശ്രീമൂല നഗരത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ക്രോണിക് ബാച്ചിലർ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് സ്വയംവര ചന്ദ്രിക എന്ന് പറയുന്ന പാട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്.
2: കൊടുങ്ങല്ലൂരിൽ നിന്നും നിഷ മെസ്സേജ് അയച്ചിരിക്കുന്നു. പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെയുണ്ട്. സമ്മാനം എന്ന മൂവിയിലെ ദേവി എന്നും നീയൻ സ്വന്തം എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, ഹായ്, ഞാൻ ആലങ്ങാട് നീറിക്കോട് നിന്ന് ജിതേഷ് ആണ്. എനിക്കിന്ന് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന മൂവിയിലെ ആവണി പൊന്നുഞ്ഞാൽ അടിക്കാം എന്ന് പറയുന്ന ഒരു പാട്ട് വെച്ച് നല്ല പാട്ടാണ്.
2: ഹായ്, ഗുഡ് മോർണിംഗ്. ഐ എം ഷാഹിദ ഫ്രം പള്ളുരുത്തി പെരുമ്പടപ്പ്. ഐ വോണ്ട് എ സോങ് ഫ്രം ദ ഫിലിം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, തുടർ കിനാക്കളിൽ എന്ന പാട്ട്. ദിസ് സോങ് ഇസ് ഡെഡിക്കേറ്റഡ് ടു മൈ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബബിതയാണ്. എനിക്ക് വന്ദന മൂവിയിലെ തീരം തേടും എന്ന സോങ് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാമ്പ്രയിൽ നിന്നിട്ടാണ് ബബിത മെസ്സേജ് അയച്ചിരിക്കുന്നത്.
2: പ്രിയ റെയിൻബോ കൂട്ടുകാരി, സിന്ധു നെല്ലയ്യാണ്. ഞങ്ങളുടെ പുല്ലൂർ കശുവണ്ടി കമ്പനിയിൽ പുതിയതായി ഒരു മാനേജർ ജോയിൻ ചെയ്തു, ബിനി മാഡം. ഒരുപാട് വർഷം ഈ ഫാക്ടറിയിൽ ക്ലർക്കായി ജോലി ചെയ്തിരുന്നതാണ്. ഇപ്പോൾ പ്രൊമോഷനായി മാനേജർ പോസ്റ്റിലെത്തി. മാഡം ഞങ്ങൾക്ക് ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ലഡു വിതരണം നടത്തി. ഞങ്ങളുടെ ബിനി മാഡത്തിന് വേണ്ടി കയ്യെത്തും ദൂരത്തെന്ന സിനിമയിലെ പൂവേ ഒരു മണിമുത്തം എന്ന കവിളിൽ

0: എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സിന്ധു ലാലായി.
1: ലഡുവിന് വേണ്ടിയിട്ട്
0: അതെ
1: ഒരു പാട്ട്.
0: അതെ.
1: ഹായ് വാട്സപ്പ്, ഞങ്ങൾക്ക് വേണ്ടി വട്ടയിലെ പന്തലിട്ട് എന്ന ഗാനം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന മൂവിയിലെയാണ്. വെക്കാമോൻ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ഗാനം സമർപ്പിക്കുന്നത് തുറവൂരിലുള്ള പ്രഭാകരൻ രാഗിണി ദമ്പതികൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തല തണ്ണീർമുഖത്ത് നിന്ന് പൊന്നപ്പനും സുമയും ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഹായ് റെയിൻബോ, ഐ മാധുര സുഭാഷ്, ചാലക്കുടി പോട്ടയിൽ നിന്നും മെസ്സേജ് അയക്കുന്നു. ഇന്നലെ എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് കാര്യസ്ഥനിലെ ഓണവില്ലിൻ തമ്പുരു മീട്ടും എന്ന പാട്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞാനും അമ്മയും കൂടാതെ അച്ഛമ്മ അനിയൻ എല്ലാവരും എന്നിവരും ഉണ്ട്. അച്ഛനും അനിയത്തിയും അബ്രോഡിലാണ്. എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് വെച്ചു തരണം. ഇതിനു മുൻപ് മെസ്സേജ് വായിക്കാറുണ്ടെങ്കിലും പാട്ട് വെക്കാറില്ല. ഇന്നെങ്കിലും വെക്കണേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: നമുക്ക് സമയത്തിന്റെ പരിമിതി അനുസരിച്ച് ശ്രമിച്ചു നോക്കാം എന്നാണ് പറയാനായിട്ട് പറ്റുള്ളൂ. ഏതായാലും അമ്മയ്ക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മെസ്സേജ് കൂടി ഉള്ളത്, ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്. രണ്ടാം ഭാവം സിനിമയിലെ മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്ന എന്നൊരു ഗാനം വെച്ചു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇടപ്പള്ളിയിൽ നിന്ന് രാജേഷാണ്. വീണ്ടും ഒരു സുരേഷ് ഗോപി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: സൽമാ ജമാലുദ്ദീൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് അശ്വിനി ആൻഡ് അശ്വതി. തീരമേ തീരമേ എന്ന പാട്ട് വെച്ചാണ് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാലിക് എന്ന മൂവിയിലാണ്. എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് സൽമാ ജമാലുദ്ദീൻ ഇടയക്കുന്നു.
1: ഓക്കെ, അപ്പൊ നമ്മളിതാ കുറെ മെസ്സേജുകൾ ഇങ്ങനെ വായിച്ചു. അപ്പൊ ഏതായാലും ഒത്തിരി ഒത്തിരി സുരേഷ് ഗോപി മെസ്സേജുകൾ വന്നതുകൊണ്ട് തന്നെ പാട്ടുകൾ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് വെക്കാൻ പോകുന്നൊരു സുരേഷ് ഗോപി മൂവിയിലെ പാട്ടാണ് കാവൽ എന്ന് പറയുന്ന സിനിമയില് മധു ബാലകൃഷ്ണൻ പാടിയ പാട്ടാണ് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് മെസ്സേജുകൾ കൂടി ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇനി മെസ്സേജ് അയക്കാനുള്ളവർക്ക് അരമണിക്കൂർ കൂടിയാണ് സമയമുള്ളത്. അപ്പോൾ 8547341075 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടതെന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം 10 മണി കഴിഞ്ഞ് 44 മിനിറ്റും 49 സെക്കൻഡും ആകുമ്പോൾ വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്സപ്പിൽ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന് പറയുന്ന മൂവിയിൽ എം ജി ശ്രീകുമാർ പാടിയ പാട്ടായിരുന്നു നമ്മളിതാ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് നോക്കുവാണെങ്കിൽ സുരേഷ് ഉദയംപേരൂരിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന മൂവിയിലെ പാട്ട് ഇടാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് എന്നുകൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഹായ് അശ്വതി, പ്ലീസ് പ്ലേ കൈത്തുടി താളം തട്ടി കല്യാണരാമൻ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബിന്ദു ജോസഫാണ്, കാക്കനാട് നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഹായ് വാട്സപ്പ്, സുഖമാണോ? കുറേ നാളായി കണ്ടിട്ട്. ഞാൻ ഉദയംപേരൂർ പഞ്ചായത്തിലെ ഉദയംപേരൂർ പഞ്ചായത്തിലെ അങ്കണവാടിയിൽ ടീച്ചറാണ്. പേര് രേണുക മോഹൻ. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇൻഹരിഹർ നഗർ എന്ന ഫിലിമിലെ ഉന്നം മറന്ന് തെന്നിപ്പറന്ന എന്ന് തുടങ്ങുന്ന സോങ് വെച്ചു തരണേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹായ് ഡിയേഴ്സ്, ഞാൻ അശ്വതി, അനിൽ, നോർത്ത് പറവൂരിൽ നിന്നും. എനിക്ക് അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമയിലെ പെണ്ണി കണ്ണീൻ തുമ്പത്തെന്തി എന്ന് തുടങ്ങുന്ന പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ എൻ്റെ അമ്മയുടെ 73-ാം പിറന്നാളായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി മെരി മാം എന്ന പാട്ട് വെച്ച് തരാമോ? ഫ്രം മൂവി താരേ സമീൻ പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്? ആളുടെ പേരെന്തായാലും പറഞ്ഞിട്ടില്ല. അപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹായ്, ഗുഡ് മോർണിംഗ്. ഫൂൾ ഓർ കാന്തെ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ജിസേ ദേഖ് മേരാ ദിൽ ധഡ്ക എന്ന് പറയുന്ന പാട്ട് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിനോദ് കെ തൃശ്ശൂരിൽ നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ, തറവാട്ടുമുറ്റത്തെ തൊഴുത്തിൽ കെട്ടിയ പൈക്കിടാവ് കഴുത്തിൽ കെട്ടിയ മണിയും മുഴക്കി തുള്ളിച്ചാടി യജമാനന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത് പോലെ സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു, കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചി റെയിൻബോയെ എന്ന് അറിയിച്ചിരിക്കുന്നു. സുരേഷ് CG NAD ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ലീപ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ് അശ്വിനിജി, അശ്വതിജി. ഹം ഹേ റാഹി പ്യാർ കെ എന്ന് പറയുന്ന മൂവിയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. ലീപ പുരുഷോത്തമൻ തിരുവാങ്കുളത്ത് നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് റെയിൻബോ, ഞാൻ അർഷ അനീഷ്, കൊടുങ്ങല്ലൂരാണ്. പ്ലീസ് പ്ലേ ദ സോങ് ആകാശമായവളെ, വെള്ളം മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ ഒരു പാട്ട് പോലും വെച്ച് തന്നിട്ടില്ല, ഇന്നെങ്കിലും കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ മാക്സിമം പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഞാൻ 1-2 മെസ്സേജിലേക്ക് കൂടി പോവാണ്. നമസ്തേ വാട്സപ്പ്, പ്രവൃത്തി ദിനങ്ങളിൽ കുറച്ച് സമയവും റേഡിയോ കേൾക്കുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രവൃത്തി ദിനങ്ങളിൽ കുറച്ച് സമയം അവധി ദിനങ്ങളിൽ കൂടുതൽ സമയം എന്നായിരിക്കണം ഉദ്ദേശിച്ചത്. ഏതായാലും സ്കൂൾ കാലം മുതൽ റേഡിയോ എൻ്റെ അറിവിന് ആഴവും പരപ്പും കൂട്ടി ആനന്ദം പകരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. എനിക്ക് മനോരഥം എന്ന സിനിമയിലെ ചിരകാല കാമിത സുന്ദര സ്വപ്നമേ എന്നൊരു പാട്ട് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഗീത പ്രേമികളായ എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അഴീക്കോട് നിന്ന് സുമിത CV ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു മെസ്സേജ് എന്ന് പറയുന്നത് സീതാരമേഷാണ്, കടക്കരപ്പള്ളിയിൽ നിന്നും. നമസ്കാരം വാട്സപ്പ്, ശുഭദിനം. എൻ്റെ ഷുട്ടുകുട്ടിനെ കേൾക്കാൻ ഹെലോ മൂവിയിലെ കടുകിട്ട് വറുത്തൊരു എന്ന സോങ് വെക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീതാരമേഷ്, കടക്കരപ്പള്ളി. ഭവൻ ജേക്കബ് ഫ്രം പൊന്നുരുന്നി, പ്ലീസ് പ്ലേ ദ സോങ് മഴ പാടും. സൺഡേ ഹോളിഡേ മൂവിയിലെ പാട്ടാണ്, എല്ലാ ലിസ്ണേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി താങ്ക്സ് മെസ്സേജുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പാട്ട് വെച്ച് കൊടുത്തതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഒത്തിരി ഒത്തിരി മെസ്സേജുകളോട് വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്കിനി വീണ്ടും പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ഏതായാലും കുറച്ചധികം

മെസ്സേജുകളോട് വായിക്കാനുണ്ട്. ഒരു പാട്ട് കേട്ട് വന്നതിന് ശേഷം ഞാൻ ബാക്കിയുള്ള മെസ്സേജുകൾ വായിക്കാം. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 48 മിനിറ്റും 48 സെക്കൻഡും ആയിരിക്കുകയാണ്. വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ആരെങ്കിലും മെസ്സേജ് വായിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മെസ്സേജ് കൂടി വായിക്കുന്നതായിരിക്കും. ഇനി അടിയിൽ എവിടെയെങ്കിലും ഒക്കെ വായിക്കാൻ അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തൊന്ന് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. മെസ്സേജ് അയക്കാനുള്ള ഒരു 10 മിനിറ്റ് സമയത്തേക്ക് വേഗം അയക്കുക എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പാട്ടിലേക്ക് പോവാം.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: സമയം 10 മണി കഴിഞ്ഞ 53 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബാക്കി വന്നിട്ടുള്ള മെസ്സേജുകൾ കൂടി വായിച്ച് തീർത്തിട്ട് ഇനിയുള്ള പാട്ടുകളെ കേൾക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് വായിച്ചില്ല നിങ്ങൾ പരാതി പറയും. അപ്പോൾ മെസ്സേജുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ആലുവയിൽ നിന്ന് അശ്വതി, എനിക്ക് കൺമണി പൂവേ എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മകൾ ജാനകിക്ക് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഗുഡ് മോർണിംഗ് റെയിൻബോ, നഷ്ടപ്പെട്ടു എന്ന് തോന്നിച്ച ആ ഒരു സൗഹൃദം വീണ്ടും എൻ്റെ കൺമുൻപിലെത്തിയപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താങ്ക് യു രാഹുൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുലിന് വേണ്ടി സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ അങ്ങകലെ എന്ന ഗാനം വെച്ച് തരാമോ? ഈ ഒരു സ്നേഹം അരികത്ത് ചിരിതൂകി നിൽക്കുമ്പോൾ ആശ്ര

ഇത്രയും എന്തിനു വേറെ, ആ ഒരു വരികള് രാഹുലിന് വേണ്ടി സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി എന്റെ പേര് പറയുന്നില്ലാട്ടോ എന്നുകൂടി അയച്ചിട്ടുണ്ട്. ഏതായാലും പേര് പറയാത്ത ഒരു ആളുടെ മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. രാഹുലിന് വേണ്ടിയിട്ടാണ്, രാഹുൽ ഫ്രണ്ട് ആണെന്നാണ് ഞാൻ ഇവിടെ സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഫ്രണ്ടായിട്ടുള്ള രാഹുലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഹായ് വാട്സപ്പ്, തൃശ്ശൂരിൽ നിന്നും ഗോകുലാണ്. എനിക്ക് ആഷിഖ് ബാനായ സോങ് തരാമോ? ഈ ഒരു ഗാനം എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഇന്ന് പാട്ടൊന്നും ചോദിക്കുന്നില്ല, കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് രാഹുൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ്, കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫൗസിയ മൻസൂറും നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ആലുവയിൽ നിന്ന് വിനീത് അയച്ചിരിക്കുന്നു, ഗ്രൂപ്പ് ഗുപ്ത് മൂവിയിലെ ദുനിയ ഹസീനു എന്ന് പറയുന്ന പാട്ട്, അല്ലെങ്കിൽ സോൾജിയർ മൂവിയിലെ മീഠി ബാത്തേ സോൾജിയർ എന്ന് പറയുന്ന പാട്ടായാലും മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ്, ഞാൻ നിച്ചു രോഹിത്താണ്, തൃപ്രയാറിൽ നിന്നുമാണ്. ഇന്ന് എൻ്റെ അനിയത്തിയുടെ മകൻ റിതുൽ കൃഷ്ണയുടെ രണ്ടാം പിറന്നാളാണ്. ഉണ്ണിക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും പാട്ട് പ്ലേ ചെയ്യാനായിട്ട് സമയം ഉണ്ടാവില്ല, ഇനി ഒരു പാട്ടുകൂടിയാണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ഏതായാലും റിതുൽ കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് പിറന്നാൾ ആശംസകൾ റെയിൻബോയുടെ വക അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഹായ് വാട്സപ്പ്, ഞാൻ ജിനോയി മേപ്പിള്ളി അയ്യമ്പുഴയിൽ നിന്നിട്ടാണ്. പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി യാത്രാ സിനിമയിലെ തന്നെന്നം താനന്നം എന്ന പാട്ട് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുക്കാൻ സിനിമയിലെ മലരമ്പൻ എന്ന സോങ് തരവും ചോദിച്ചിട്ടുണ്ട്, രാജു മാങ്ങാട്ടൂർ നിന്നിട്ടാണ്. ഓക്കെ, വീണ്ടും നമ്മുടെ സുരേഷ് ഗോപി, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹലോ റെയിൻബോ, സുരേഷ് ഗോപി സാറിന്റെ ബർത്ത്ഡേ സന്തോഷം പങ്കുവെച്ച് നല്ലൊരു ഗാനം കേൾപ്പിക്കാൻ ആവശ്യപ്പെടുന്നു, അദ്ദേഹം അഭിനയിച്ച സിനിമയിൽ നിന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി, പറങ്കി മുച്ചിക്കൽ, കോട്ടയ്ക്കൽ, മലപ്പുറം ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ ഒത്തിരി ഒത്തിരി പാട്ടുകൾ നമ്മൾ ഓൾറെഡി വാട്സപ്പിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഹായ് വാട്സപ്പ്, ഞങ്ങളുടെ മിന്നു എന്ന് വിളിക്കുന്ന ദേവനന്ദയുടെ ജന്മദിനാഘോഷം നാളെയാണ്. അവർ അമേരിക്കയിൽ നിന്നും ലീവിന് വന്നിരിക്കുകയാണ്. മിന്നൂട്ടിക്ക് ബർത്ത്ഡേ വിഷസ് പറയുമോ? ഒരു നല്ല പാട്ടുകൂടി വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. കുറുമ്പത്തുരുത്തിൽ നിന്നും ജിനി ടോമിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന ദേവനന്ദയ്ക്ക് മിന്നുവിന് വേണ്ടിയിട്ട് റെയിൻബോയുടെ വക എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇന്ന് പ്ലേ ചെയ്യുന്ന പാട്ടുകളെല്ലാം മിന്നുവിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് അശ്വതി ആൻഡ് അശ്വിനി, ഞങ്ങളുടെ സിസ്റ്ററുടെ മകൾ അനു മിനിങ്ങാന്ന് ഒരു കുഞ്ഞുവാവ ജനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൺവാവയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട്, അപ്പം മോൾക്കും വാവയ്ക്കും വേണ്ടി ഒരു പാട്ട് തരണം. താലോലം എന്ന ചിത്രത്തിലെ കണ്ണേ ഉറങ്ങ് എന്ന് പറയുന്ന പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഷ ജോൺസൺ ആണ് തിരുമുപ്പത്ത് നിന്നും. വാവയുടെ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, അവർ UKയിലായതുകൊണ്ടാണ് നേരിൽ കാണാനായിട്ട് ഒക്ടോബർ വരെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിനി ശിവദാസ് കോതപ്പുറമ്പ് നിന്ന് കണ്ണകി സിനിമയിലെ കരിനീല കണ്ണഴകി എന്ന പാട്ട് തരുമോ ചോദിച്ചിട്ടുണ്ട്. കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നുകൂടി അയച്ചിട്ടുണ്ട്. അതുപോലെ ഏതാണ് ആരാണ് ഒരു മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ബീനാരാജ് ആയിക്കാടാണ്. ഉത്രം നക്ഷത്രം സിനിമയിലെ അനുഭൂതി പൂക്കും എന്ന് പറയുന്ന ഗാനം തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മുന്നേ അയച്ചൊരു 10:30 അയച്ച മെസ്സേജായിരുന്നു, നമ്മൾ വായിക്കാനായിട്ട് വിട്ടുപോയതാണ്. ഓക്കെ, ഞാൻ ആ ഒരു മെസ്സേജ് കൂടി വായിച്ചിട്ടുണ്ട്. ഒരു മെസ്സേജ് കൂടി വരുന്നുണ്ട്, പൊന്മാൻ മൂവിയിലെ നെഞ്ചിൽ പണ്ടേ നോവായി എന്ന പാട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. FM കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് സൗമ്യ അഖിൽ വൈപ്പിനിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതായാലും ആ മെസ്സേജുകളെല്ലാം വായിച്ച് തീർത്തിട്ടുണ്ട്. നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുകയാണ്, പ്രോഗ്രാം അവസാനിക്കാനുള്ള സമയമായിരിക്കുകയാണ്. സോ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് പ്ലേ ചെയ്ത പാട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ദാ ഒരു പാട്ടുകൂടി വരുന്നുണ്ട്, നിറം സിനിമയിലെയാണ്. സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായിട്ട് വരുന്നവരെ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞു പോവാണ്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര സംഭാവന കേസിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ FIR പേരുള്ള 8 പേരെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 135 പതിപ്പാണിത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് കോഴിക്കോട് ഫണ്ട് റൺ സംഘടിപ്പിച്ചു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നാളെ. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് മന്ത്രി റോജി M. ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ഇടുക്കി രാജകുമാരി നടുമറ്റത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മാങ്ങാത്തൊട്ടി സ്വദേശി ആദർശാണ് മരിച്ചത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: You are listening to FM Rainbow 107.5.

ഹലോ, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 12 മണി കഴിഞ്ഞ് 3:24. അപ്പോൾ ഇനിയുള്ള 2 മണിക്കൂർ റെയിൻബോയിൽ കേൾക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ യുവർ ചോയ്സ് ആയിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ യുവർ ചോയ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ഇനിയുള്ള കുറച്ച് സമയം, അതായത് 2 മണി വരെ, നിങ്ങളുടെ ചോയ്സിലുള്ള പാട്ടുകളാണ്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടുകളാണ് റെയിൻബോയിൽ ഇനി പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു മീഡിയം പോലെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എന്നെ വിളിച്ച് ലൈവായിട്ട് ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484 2428 101, 0484 2428 101. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ റെയിൻബോയിലേക്ക് വിളിക്കേണ്ടത്. നമ്മളേതായാലും ഇന്ന് യുവർ ചോയ്സിൽ ആദ്യ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ സമയത്ത് വേഗം വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളുക. ജനകൻ എന്ന് പറയുന്ന മൂവിയിലെ രാജലക്ഷ്മി പാടിയിട്ടുള്ള പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും യുവർ ചോയ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: This is Ring FM 107.5. Musically yours.
1: സമയം 12 മണി കഴിഞ്ഞ് 9:49 ആകുമ്പോൾ റെയിൻബോയിൽ ഇന്നത്തെ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവർ ചോയ്സിന്റെ ആദ്യത്തെ കോളർ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് രഞ്ജിത.
1: രഞ്ജിത, എവിടെന്നാ വിളിക്കുന്നേ?
2: ഞാൻ
1: എരൂര് നിന്നിട്ടാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ?
2: ഞാൻ ഹൗസ്വൈഫ്
1: ആണ്. ഹൗസ്വൈഫ് ആണ്. എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുന്ന? റേഡിയോയുടെ സൗണ്ട് ആണോ?
2: അത് പിള്ളേരുണ്ട്, അപ്പൊ അവര് ഫസ്റ്റ് ടൈം ആ കിട്ടിയത്, അപ്പൊ അതുകൊണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്.
1: ഓ ശരി ശരി, എന്നാലും കുട്ടികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ചിലപ്പോ റേഡിയോയുടെ സൗണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡും 3 മക്കളും.
1: 3 മക്കളും. എന്താണ് ഹസ്ബൻഡിന്? കുട്ടികളുടെ ഒക്കെ പേര് പറഞ്ഞോളൂ.
2: ഹസ്ബൻഡിന്റെ പേര് സുനില്, മക്കളുടെ പേര് അനിഷേത്, അക്ഷിത്, അദ്രിക.
1: ഓ, 3 പേരും അവിടെ ഉണ്ടോ?
2: ഇന്ന് ക്ലാസ്സിലാക്കാൻ 2 പേരുണ്ട്. ഒരാളെ ചേർത്തിട്ടില്ല, അവള് അംഗനവാടിയിലേക്ക് ആവാനായിട്ട് നിൽക്കുക.
1: ഓ ശരി ശരി, അപ്പൊ അതാണ് ബാക്കിൽ കിടന്ന് ഭയങ്കര സൗണ്ട് കേക്കുന്നെ. അപ്പൊ അവധി ആയതുകൊണ്ട് 3 പേരും കൂടി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കായിരിക്കും.
2: കളിച്ചോണ്ടിരിക്കുവാണ്.
1: ഓക്കെ ശരി, അപ്പൊ ചേച്ചിയുടെ പണികളൊക്കെ കഴിഞ്ഞോ, അതോ കുട്ടികളുടെ പുറകെ ഇങ്ങനെ നടക്കായിരുന്നോ?
2: ഇല്ല, പണി കുറച്ച് കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും.
1: ഉച്ച കഴിഞ്ഞുണ്ടല്ലോ. ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? എന്താ? ഓ ശരി ശരി. ഓക്കെ, അപ്പൊ ശരി. ഓക്കെ, പിന്നെ ഏത് പാട്ടാ വേണ്ടത്? എന്താണ് ആ ഒരു പാട്ട് ചോദിക്കാൻ കാരണം? ആർക്കെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷൻസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: ഡെഡിക്കേഷൻസ് ഫാമിലിക്ക് വേണ്ടി തന്നെ. ഒരുപാട് നാളായി ആ പാട്ട് കേട്ടിട്ടായിരുന്നു.
1: ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് വിളിക്കുന്നതാണെന്ന് പറഞ്ഞു. മുന്നേ കേൾക്കാറുണ്ടോ പ്രോഗ്രാം? എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. പിന്നെ എന്താണ് വിളിക്കാൻ ഇത്ര വൈകിയത്?
2: വിളിക്കാറുണ്ടായിട്ടില്ലായിരുന്നു.
1: ഓക്കെ, അപ്പൊ കിട്ടാറില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഇന്നത്തെ ഫസ്റ്റ് കോളർ ആണ്, ആദ്യമായിട്ട് വിളിക്കുന്ന ആള് കൂടിയാണ്, ഫസ്റ്റ് കോളറുമാണ്.
2: അപ്പൊ ഞാൻ പിള്ളേരുടെ ബർത്ത്ഡേക്കൊക്കെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് പാട്ടൊക്കെ ചോദിക്കാറുണ്ട്, അപ്പൊ അത് വായിക്കാറുണ്ട്. എനിക്ക് കോൾ ആദ്യമായിട്ടാണ്
1: കണക്ട് ആയത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക, നമ്മള് കണക്ട് ആവും എന്തായാലും ഒരു ദിവസം. ഓക്കെ, അപ്പോ ഒത്തിരി സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. ആദ്യത്തെ കോൾ
2: ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 18, അടുത്ത മാസമാണ്.
1: ഓക്കെ, അടുത്ത മാസമാണ്. എന്താണ് മോളുടെ പേരെന്താണ്?
2: സായന്തന.
1: സായന്തന, എല്ലാം നല്ല വെറൈറ്റി പേരുകളാണല്ലോ. കുട്ടികളുടെ പേര് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. എന്തോ ഒരു വെറൈറ്റി പേര്.
2: അവര് ട്വിൻസ് ആണ്, അവര് 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്.
1: ഓ ശരി ശരി.
2: ഇളയാളുടെ പേര് അദ്രിക.
1: അദ്രിക, നല്ല വെറൈറ്റി പേരുകളാണ്. അതുപോലെ ഇപ്പൊ പറഞ്ഞത് സായന്തന അല്ലേ?
2: സായന്തന.
1: ഓക്കെ, അപ്പൊ സായന്തന
2: അവർക്കും കൂടി. അവന്റെ പേര് സാവന്ത്.
1: സാവന്ത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്, കുട്ടികൾക്കും അതുപോലെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് സായന്തന കുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് ബർത്ത്ഡേ വിഷസ് അഡ്വാൻസ് ആയിട്ട് അറിയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ പാട്ട് വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ കുറച്ച് നാള് കഴിയുമ്പോ വീണ്ടും വിളിക്കാം കേട്ടോ.
2: ആ, വിളിക്കാം.
1: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: സമയം 12 മണി കഴിഞ്ഞ് 23:46 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. യുവർ ചോയ്സ് ആണ്. അപ്പോൾ യുവർ ചോയ്സിൽ നമ്മൾ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ചിത്രപാടിയ ഒരു പാട്ടാണ് ഇതാ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കോളർ നമ്മളോട് സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ജിസ്മോൻ. എവിടെ നിന്നാ വിളിക്കുന്നേ? എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ
2: എന്റെ ജോബ് എന്ന് പറഞ്ഞാ ഫർണിച്ചർ ആണ്. സ്വന്തമല്ല, ഞാൻ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്.
1: ഓ ശരി ശരി. എവിടെയാണ് കമ്പനി? എവിടെയാണ്
2: കമ്പനി? അരൂരി.
1: അരൂരാണ്. അപ്പൊ എന്താണ് അവിടെ എന്താണ് ചെയ്യുന്നത്?

0: ഫർണിച്ചർ കട്ട്ലറി എല്ലാം ഡോറ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും.
1: അത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണോ അതോ?
0: ഉണ്ടാക്കി ഇവിടെ ഷോപ്പ് ഉണ്ട്, പിന്നെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാടുണ്ട്.
1: ഓ, അങ്ങനെ എല്ലാം എല്ലാം ഒത്തിരി ഒത്തിരി ജോലികളുള്ള ഒരു ആളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ജോലി ഉണ്ടായിരുന്നില്ലേ? ജോലി സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ശരി, അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത് ഇന്ന്? പാട്ടാണ്, ചിത്രയും പാടിയ പാട്ട്. ഓക്കെ, ആ ഒരു പാട്ടാണ് വേണ്ടത്. ശരി, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറയൂ.
0: വീട്ടില് എല്ലാരും ഉണ്ട്, വൈഫുണ്ട്, കൊച്ചുണ്ട്, അച്ഛനമ്മയുണ്ട്, ചേട്ടനുണ്ട്, അനിയുണ്ട്, അനിയന്റെ ഭാര്യ, കൊച്ചു, എല്ലാരും ഉണ്ട്.
1: എല്ലാവരും ഉണ്ട്, ഒരു കൂട്ടുകുടുംബമാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: പാട്ട് എല്ലാവർക്കും വേണ്ടി, എന്റെ വൈഫിനും കൊച്ചിനും.
1: വൈഫിനും കൊച്ചിനും. എന്താണ് വൈഫിന്റെയും കുട്ടിയുടെയും പേര് പറയൂ.
0: വൈഫിന്റെ പേര്

0: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
1: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
0: ഓക്കെ, അപ്പോൾ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: പാട്ട് എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് എന്റെ വൈഫിനും കൊച്ചിനും.
0: വൈഫിനും കൊച്ചും. എന്താണ് വൈഫിന്റെയും കുട്ടിയുടെയും പേര് പറയൂ.
1: വൈഫിന്റെ പേര് മനീഷ,
0: ആ
1: പിന്നെ കൊച്ചിന്റെ പേര് ഈവ് സെറി.
0: എന്താണ്?
1: ഈവ് സെറി.
0: ഈവ്?
1: ഈവ് സെറി.
0: ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: മൂന്നാം ക്ലാസ്സിൽ.
0: മൂന്നാം ക്ലാസ്സിലാണ്. അപ്പൊ ഇന്നിപ്പോ അവധി ആയതുകൊണ്ട് വീട്ടിലായിരിക്കും അല്ലേ? ആ, ഇന്ന് നാളെയൊക്കെ അവധിയായതുകൊണ്ട് കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന ആളാണോ?
1: പിന്നെ
0: എന്നും
1: കേൾക്കുന്ന
0: ആളാണ്. കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മുന്നേ വിളിച്ചിട്ടുണ്ടോ പ്രോഗ്രാമിലേക്ക്? ആ, ജുവൽ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ആ സമയത്താണ് സംസാരിച്ചത്. എന്റെ പേര് അശ്വിനി. ഓക്കെ, അപ്പോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആളാണ്, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പോ വിളിച്ചതിൽ ഒത്തിരി നന്ദി. നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോവാം. അപ്പോ കുറച്ചുനാൾ കഴിയുമ്പോൾ വീണ്ടും വിളിക്കാം കേട്ടോ.
1: വിളിക്കാം.
0: ഓക്കെ, താങ്ക് യു.

0: ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.
1: യെസ്, അപ്പോൾ യുവർ ചോയ്സിൻ്റെ സമയം 12 മണി കഴിഞ്ഞ് 31 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ അടുത്ത കോളർ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: വൈപ്പിൻ.
1: ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ? പാട്ടൊക്കെ പാടാൻ പോവും. എന്താണ് ഈ ട്രൂപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും ആണോ? ാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ
2: പോകും.
1: ഓ ശരി, അപ്പൊ ഒരു പാട്ടുകാരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു പാട്ട് കേൾക്കാതെ പോകാൻ പറ്റില്ല.
2: അങ്ങനെയൊന്നുമില്ല
1: എങ്കിലും ഒരു രണ്ടുപേര് നമുക്ക് വേണ്ടി പാടാമോ?
2: ഓക്കെ, പാടാലോ.
1: ഓക്കെ, ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ.

0: ഓക്കെ, നാല് വരി പാടിയിട്ട് നിർത്തി എങ്കിലും. അപ്പൊ
1: വീട്ടില്
0: വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: ഹസ്ബൻഡുണ്ട്, എനിക്ക് രണ്ട് മക്കളുണ്ട്. മൂത്താള് +1 +2 കഴിഞ്ഞു. ഇളയാള് പെൺകുട്ടിയാണ് മേഘന, അവള് ഇപ്പൊ 9th ലേക്ക് ആയി.
0: ഓ ശരി ശരി. അപ്പൊ വീട്ടിലിങ്ങനെ ഫുൾ ടൈം പാട്ടൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പാട്ട്?
1: അതെ അതെ, ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിങ്ങനെ നടക്കും
0: നടക്കും. അപ്പൊ ഹസ്ബൻഡൊക്കെ, ഹസ്ബൻഡും കുട്ടികളൊക്കെ എങ്ങനെയാണ്, പാട്ടുകാരാണോ?
1: ഹസ്ബൻഡാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യണം.
0: സപ്പോർട്ട് ചെയ്യുന്നത്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? എന്താ ഓ ശരി ശരി. അപ്പൊ ഹസ്ബൻഡ് ആണ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുട്ടികളൊക്കെ എങ്ങനെയാണ്, പാട്ടുകാരാണോ?
1: രണ്ടുപേരും പാട്ട് പാടും.
0: രണ്ടുപേരും പാട്ട് പാടും. അമ്മയുടെ കഴിവൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട് മക്കൾക്ക്. ഓക്കെ. അപ്പൊ ഇന്ന്
1: വിളിച്ചിട്ടുണ്ടോ? അത് ഈ പരിപാടിക്കല്ല, ആർജെ ശരത്തിന്റെ പ്രണയ കലാപം എന്ന് പറഞ്ഞു. ഞാൻ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത്.
0: 5 വർഷം എന്താണ് അത്രയൊരു ഗ്യാപ്പ് വന്നത്?
1: എല്ലാവർക്കും വിളിക്കണല്ലോ, എല്ലാവർക്കും നമ്മ ഒരു
0: എങ്കിലും 5 വർഷത്തെ ഗ്യാപ്പ് ഒരു വലിയ ഗ്യാപ്പ് അല്ലേ?
1: പുതിയ ആൾക്കാരൊക്കെ വിളിക്കട്ടെ. ഞാനിങ്ങനെ അടുത്ത് വിളിക്കുമ്പോ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു നേരത്തെ പ്രണയപ്രലാപത്തിൽ വിളിക്കുമ്പോ.
0: അപ്പൊ അതുകൊണ്ട് പുതിയ ആൾക്കാര്. ഓക്കെ, അപ്പൊ പുതിയ ആൾക്കാർ കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
1: അതെ അതെ അതെ, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് കിട്ടണില്ലല്ലോ.
0: അതെ അതെ. ഇപ്പോഴാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കോൾസ് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും ഞങ്ങളുടെ കോൾ എടുക്കാത്തത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് കാരണം, ഒരുപാട് പേര് വിളിക്കുമ്പോൾ നമുക്ക് ഒരാളോടാണ് സംസാരിക്കാൻ പറ്റും. നമ്മൾ ഈ മെസ്സേജിന്റെ സമയത്ത് അങ്ങനെയല്ലല്ലോ, ഒത്തിരി മെസ്സേജുകൾ അയക്കാം. കോളിന്റെ സമയത്ത് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ആ ഒരു ചെറിയ പരിഭവം ഉണ്ട്. അപ്പൊ ഞാനത് ഇങ്ങനെ പറയുകയാണ്, ഇതാണ് കാരണം എന്നുള്ളത്.
1: അതെ അതെ
0: അതെ അതെ, തീർച്ചയായിട്ടും എല്ലാവരും റെയിൻബോയില് അവരുടെ സൗണ്ട് ലൈവിലൂടെ കേൾക്കണം എന്ന് വിചാരിച്ച് അത്രയും കൊതിച്ചാണ് വിളിക്കുന്നത്. അപ്പൊ തന്നെ കിട്ടി, അപ്പൊ ഒത്തിരി സന്തോഷം. ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എപ്പോഴെപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഒരാളാണ്.
1: അതെ അതെ, ഭാഗ്യമുണ്ട്.
0: അതെ, ഭാഗ്യമുണ്ട്. ഇതിൽ പരം ഭാഗ്യം എന്ത് വേണം.

0: അപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഇന്നിപ്പോ എന്തായാലും സുരേഷ് ഗോപി സാറിന്റെ ഇന്ന് ബർത്ത്ഡേ ആണല്ലോ.
0: ഓക്കെ, അപ്പോ ആ ഒരു പാട്ടാണ്, യേശുദാസും സുജാതയും ചേർന്ന് പാടിയ പാട്ടാണ്. അപ്പൊ ഇന്ന് നമുക്ക് വാട്സപ്പിലാണെങ്കിലും അതുപോലെ ഇന്നിപ്പോ ഞാൻ യുവർ ചോയ്സിൽ ഫസ്റ്റ് കൊടുത്ത പാട്ടാണെങ്കിലും എല്ലാം സുരേഷ് ഗോപി ബർത്ത്ഡേ റിലേറ്റഡ് പാട്ടുകളായിരുന്നു. അപ്പൊ വീണ്ടും നമുക്കത് ആ ഒരു അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് കൂടി വന്നിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ റേഡിയോ ഓൺ ചെയ്ത് വെച്ച് ഒരു വൈകുന്നേരം വരെ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
0: ഓക്കെ, അപ്പോ അപ്പൊ ഈ ഒരു റേഡിയോയിൽ ഇങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ കൂടെ ഒക്കെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നോക്കാലോ അല്ലേ? ഉണ്ടല്ലേ, പുതിയ പാട്ടൊക്കെ പഠിക്കാം. അതിന് പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും പുതിയ പാട്ടുകളൊക്കെ പാടി, ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന പാട്ടുകളൊക്കെ പാടി ആൾക്കാരെയൊക്കെ കയ്യിലെടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എന്തായാലും വാട്സപ്പ് ഇപ്പൊ ഈ പരിപാടി കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനും, എനിക്ക് എല്ലാവരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല, എന്നാലും എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, അപ്പം എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേട്ടാലോ? അപ്പൊ വിളിച്ചതില് ഒരുപാട് നന്ദി. 5 വർഷത്തെ ഗ്യാപ് ഒന്നും ഇല്ലെങ്കിലും കുറച്ചുനാൾ കഴിയുമ്പോ വീണ്ടും വിളിക്കാം.
1: ഓക്കെ,
0: താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റും 56 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ വെയിറ്റിംഗ് ആണ്. നോക്കട്ടെ. ഹലോ ഹലോ ആ ഹലോ നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എവിടെന്നാ വിളിക്കുന്നേ? എറണാകുളം. ഇന്നിപ്പോ എറണാകുളത്ത് നിന്നുള്ള 3-ാമത്തെ ആളാണ് വിളിക്കുന്നത്. ഓക്കെ, അഖിൽ എന്താ ചെയ്യുന്നേ? അതല്ല ഞാൻ ചോദിച്ചത്, പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ? അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താണ്, ഫ്രീ ആണ്? വീട്ടില് വെറുതെ ഇരിക്കുകയാണോ? ജോലിക്കൊന്നും പോകുന്നില്ല. അതെന്താണ് ജോലിക്ക് ട്രൈ ചെയ്യാത്തത്? ഓ, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ കീപ് ട്രൈയിങ്, ട്രൈ ചെയ്തോണ്ട് തന്നെ ഇരിക്കുക. എന്താണ്, ചൂണ്ടിയിടുവാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഒറ്റയ്ക്കാണോ ചൂണ്ടിയിടുന്നത്? അതോ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ കൂടെ? രണ്ടുമൂന്ന് പേരുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും കൂടെ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നവരാണോ? പ്രോഗ്രാം കേൾക്കുന്നവരാണ്. ഓക്കെ, അല്ല ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നത് പ്രോഗ്രാമിലേക്ക്? ഇപ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും ഇന്ന് കിട്ടി. അപ്പോ ചൂണ്ടിടലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഏത് പാട്ടാണ് വേണ്ടത്? ആ അത്ര ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടതെന്ന് പറയൂ. ഓക്കെ, അത് ആൽബം സോങ് അല്ലേ? നമുക്ക് ഇവിടെ മൂവി സോങ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നമുക്ക് ആൽബം സോങ് ആയതുകൊണ്ട് ഇവിടെ അവൈലബിൾ അല്ല. ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് പറയാമോ?
2: സിനിമാ പാട്ട് എന്ന് പറയുമ്പോ
1: അങ്കമാലി ഡയറീസിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി. അങ്കമാലി ഡയറീസിലെ ഏതെങ്കിലും പാട്ട് മതിയോ? ഏതാണ് അതിന്റെ, അങ്ങനെ ഒരു പാട്ട് അങ്കമാലി ഡയറീസിൽ ഉണ്ടോ? ഏതാണ് അതിന്റെ തുടക്കം? അതാണോ അതിന്റെ സ്റ്റാർട്ടിങ്? അതാണോ? ഓക്കെ, ഞാനിവിടെ നോക്കട്ടെ. ഞാൻ ഏതെങ്കിലും എന്തായാലും കിട്ടുവാണെങ്കിൽ ആ ഒരു പാട്ട് വെച്ചേക്കാം, ഇല്ലെങ്കിൽ അങ്കമാലി ഡയറീസിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചേക്കാം. അപ്പോ ഏത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടി? ഫ്രണ്ട്സിന് വേണ്ടിട്ടാ? ബോബ് മാർലിയോ? ഓക്കെ, ഒരു വല്ലാത്ത ഡെഡിക്കേഷൻ ഒക്കെയാണ്. എന്താണ് ബോബ് മാർലിനെ ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പാട്ട് ഇഷ്ടമാണ്. ഓക്കെ ശരി, അപ്പൊ ചൂണ്ടയിടലൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. എന്നിട്ട് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് മീനൊക്കെ കിട്ടിയോ? ഓഹോ, അപ്പൊ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഇത് എന്നത്തെയും എല്ലാ ദിവസവും ഇങ്ങനെ ചൂണ്ടിയിടാൻ വരുന്നതാണോ അതോ ഇന്നിപ്പോ വെറുതെ വന്നതാണോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പോകും. അപ്പൊ ഇന്നിപ്പോ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പം, ഓ ശരി ശരി. അപ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാ ദിവസവും ഒക്കെ കിട്ടുന്നതാണോ അതോ ഇന്നാണോ ആദ്യമായിട്ട് മീനൊക്കെ കിട്ടുന്നേ? ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതാണ്. ഓക്കെ ശരി, അപ്പോൾ അഖിലിന്റെ വോയിസ് എന്തോ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ട്. സോ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോയാലോ. ഓക്കെ ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത്.

0: അങ്ങനെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഏതായാലും ഞാനിവിടെ അങ്കമാലി ടെറസിൽ ഒരു പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോൾ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ. യെസ്, അപ്പോൾ എറണാകുളത്ത് നിന്ന് അഖിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഇങ്ങനെ റേഞ്ചിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വോയിസ് ബ്രേക്കായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് പറയുന്ന ഒന്നും തീരെ ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. ഏതായാലും അങ്കമാലി ഡയറീസിൽ ഒരു പാട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്കമാലി ഡയറീസിൽ ഒരു പാട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അവരെ ചോദിച്ച പാട്ട് എനിക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അപ്പോൾ അങ്കമാലി ടെറസിൽ ഒരു പാട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ട് ചോദിച്ചുകൊണ്ട് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്. അപ്പോൾ ആ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ പാട്ടൊക്കെ ഒന്ന് നോക്കി എടുത്ത് വെച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഉപകാരമായിരിക്കും. സോ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
1: അടി തമരടിക്ക.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 40 സെക്കൻഡും. 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന 2 പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ 1 FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി M. ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസത്ത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും

0: അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1st സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
2: चावल के उत्पादन में हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर 1 हो गया है. गेहूं हमारे पास सरप्लस, हमारा बासमती दुनिया में धूम मचा रहा है. हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെനിസ്വേലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500 പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റും 35 സെക്കൻഡും ആവുമ്പോൾ നമ്മൾ മലയാളം വാർത്തകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്നത്തെ യുവ ചോയ്സിലേക്ക്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി കോൾസ് വന്നിട്ടുണ്ടായിരുന്നു വാർത്തകൾക്ക് മുൻപായിട്ട്. വീണ്ടും നമുക്ക് യുവർ ചോയ്സ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ 2 മണി വരെയാണ് പ്രോഗ്രാം ഉള്ളത്. ഇനി 1 മണിക്കൂർ സമയം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇനി വിളിക്കാനുള്ളവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 0804-24-28-101 0484-24-28-101. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മൾ കോൾസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. മേഘസന്ദേശം എന്ന് പറയുന്ന മൂവിയിൽ എം ജി ശ്രീകുമാറും സംഘവും ചേർന്ന് പാടിയൊരു പാട്ടാണ് വരുന്നത്. അപ്പോൾ പാട്ടിൻ്റെ സമയത്ത് വിളിക്കാനുള്ളവരെ വിളിക്കുക. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: യെസ്, അപ്പോൾ മേഘസന്ദേശം എന്ന് പറയുന്ന മൂവിലൊരു അടിപൊളി പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നും നസീറ.
2: നസീറ, എന്താ ചെയ്യുന്നത്? എന്താ?
3: ഇല്ല, ജോലിയൊന്നുമില്ല, വീട്ടിൽ ജോലി മാത്രമേ ഉള്ളൂ.
2: വീട്ടമ്മയാണ്? ഓക്കെ. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
3: രണ്ട് മക്കളും ഇക്കായുണ്ട്.
2: ഓക്കെ, എന്താണ് പേരൊക്കെ പറയുക അവരുടെ?
3: മക്കളിലെ മൂത്ത കുട്ടിയുടെ പേര് സൽമാൻ നിഹാൽ, രണ്ടാമത്തെ കുട്ടിയുടെ പേര് അബ്ദുൽ മുത്തലിഫ്.
2: ഓക്കെ, മക്കള്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
3: ഡ്രൈവറാണ്, ടോറസിന്റെ.
2: ഓ ശരി ശരി. മക്കള് പഠിക്കുകയാണോ?
3: ITI കഴിഞ്ഞു, ഇപ്പോ വെൽഡിങ്ങിനും പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷനും ഒക്കെ പഠിക്കാൻ പോണു.
2: ഓ ശരി ശരി. അപ്പൊ വിശേഷങ്ങളൊക്കെ പറയൂ.
3: കുഴപ്പമില്ലാതെ പോണു.
2: കുഴപ്പമില്ലാതെ പോകുന്നു. ആഹാരമൊക്കെ കഴിച്ചോ?
3: വീട്ടിൽ വെച്ച് കൊറേ ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഇപ്പൊ ഞാൻ ബാങ്കിലേക്ക് വന്നേക്ക, അവിടെ അത് കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു നോക്കി, ഇപ്പൊ കിട്ടി.
2: ബാങ്കിൽ എത്തിയപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, അപ്പോ എന്താണ് ആഹാരമൊക്കെ കഴിച്ചോന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പുറത്തായതുകൊണ്ട് കഴിച്ചിട്ടാണോ പോകുന്നത്? ഓ ശരി ശരി. എന്താണ് ബാങ്കിൽ എന്താണ് തിരക്കുണ്ടോ? എന്നിട്ട്
3: പൈസ ഇടാൻ വന്നതാ സംഘത്തിന്റെ. ആ തിരക്കില്ല, വന്ന പാടെ കിട്ടി.
2: ഓക്കെ, അപ്പൊ ഇന്ന് മൊത്തത്തിൽ ഒരു ഭാഗ്യമുള്ള ദിവസമാണ്.
3: മോനെ വെയിറ്റ് ചെയ്ത് നിക്ക.
2: ഓ ശരി, വീട്ടിലേക്ക് തിരിച്ചു പോവാണ്.
3: പള്ളിയിൽ പോയേക്കണേ, അപ്പൊ വന്നിട്ട് പോവാന്ന് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തതാ,
2: അങ്ങനെ കിട്ടിയതാണ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
3: കൽക്കണ്ടം ചുണ്ടിൽ എന്നുള്ള പാട്ടില്ലേ, ഒന്നാണ് നമ്മൾ എന്ന് പറഞ്ഞു.
2: ആ പാട്ടാണ് വേണ്ടത്. എന്താണ് ആ ഒരു പാട്ട് ചോദിക്കാൻ കാരണം?
3: എനിക്ക് മമ്മൂട്ടി ഇഷ്ടമാണ്, പഴയ പടങ്ങളുടെ പാട്ടൊക്കെ ഇഷ്ടം.
2: ഓക്കെ, മമ്മൂട്ടി ഫാനാണ്.
3: കേൾക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ബാങ്കിലല്ലേ.
2: ഓക്കെ ഓക്കെ, ശരിയാണ്. എന്തായാലും ചോദിച്ച പാട്ട് ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോ ആ ഒരു പാട്ടാണ് കൽക്കണ്ടം ചുണ്ടിൽ യേശുദാസും അതുപോലെ എസ് ജാനകിയും ചേർന്ന് പാടിയ ഒരു പാട്ടാണ്. ശരിയാണ്, ആ ഒരു പാട്ട് കേട്ടിട്ട് കുറച്ച് നാളായി. അപ്പൊ അത് ചോദിച്ചത് നന്നായി, ഞങ്ങൾക്കും കേൾക്കാലോ.
3: അപ്പൊ
2: അതെ അതെ, നല്ല പാട്ടാണ്. ലിസണേഴ്സിനും കേൾക്കാം, എനിക്കും കേൾക്കാം.
3: ഓക്കെ
2: അതെ. അപ്പൊ ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ? എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോ മുന്നേ വിളിച്ചിട്ടുണ്ടോ പ്രോഗ്രാമിലേക്ക്? ഒരു പ്രാവശ്യം വിളിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും കുറച്ചു കഴിയുമ്പോ വീണ്ടും വിളിക്കണം. ഓക്കെ, അപ്പോ പരിപാടി

0: പരിപാടികള് തിരക്കൊക്കെയാണ്, എന്നാലും പാട്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിളിക്കാം കേട്ടോ.
1: ശരി,
0: ഓക്കെ, താങ്ക് യു.
1: ബൈ.

0: 107.5 FM റെയിൻബോ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഒരു മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഓക്കെ, ആരാണ് സംസാരിക്കുന്നത്? പേര് പറയൂ.
2: സാവിത്രി.
1: സാവിത്രി എവിടെന്നാ വിളിക്കുന്നേ?
2: ചേന്നമംഗലം.
1: ചേന്നമംഗലം ബാക്ക്

0: റേഡിയോ വെച്ചിട്ടുണ്ട്, റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കുവോ? ഓക്കെ, നമുക്ക് ബാക്കിൽ നിന്ന് റേഡിയോയുടെ സൗണ്ട് ചെറുതായിട്ട് ഞാൻ തന്നെ സംസാരിക്കുന്ന എനിക്ക് തന്നെ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി. ഓക്കെ, പറയൂ, എന്താണ് ചെയ്യുന്നത്? എന്താണ് ഇഷ്ടം വേണം? വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഓക്കെ, അപ്പൊ ആ ഒരു മക്കളുടെ സൗണ്ട് ആണോ അവിടുന്ന് കേട്ടത്? ഓക്കെ, അവരവിടെ എന്ത് ചെയ്തോണ്ടിരിക്കാണ്? റേഡിയോ കേട്ടോണ്ടിരിക്കാണോ? ഓക്കെ, അപ്പൊ ആദ്യം സംസാരിച്ചപ്പോ ഒരു കുട്ടിയുടെ സൗണ്ട് പോലെ കേട്ടത് അതാ മക്കളായിരുന്നു അല്ലേ? ഓ ശരി ശരി. എന്തായിരുന്നു മക്കളുടെ പേരെന്തായിരുന്നു?
1: ആയുഷ്, അരുഷ്.
0: ആയുഷ്, അരുഷ് ഒക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: ആയുഷ് 8, അരുഷ് 4.
0: ഓക്കെ, അപ്പൊ അവധി ആയതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ കോള് വിളിച്ച് ഹെൽപ്പ് ചെയ്ത് തരുമായിരുന്നു. കിട്ടില്ലാന്ന് പറഞ്ഞു വിളിച്ചപ്പോ കിട്ടി. ഏതായാലും എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പോ വേറെ വിശേഷങ്ങളൊക്കെ പറയൂ.
1: നല്ല വിശേഷം. മഴയുണ്ടോ?
0: ആ, മഴയുണ്ടോന്ന് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. ഇന്നിപ്പോ ന്യൂസിൽ ഇപ്പൊ നമ്മള് കേട്ടു നാളെ തൊട്ട് നല്ല മഴയാണ്. അപ്പൊ ഞാൻ രാവിലെ വന്നപ്പോ നല്ല മഴയായിരുന്നു, അത് കഴിഞ്ഞിട്ട് മഴയൊക്കെ ഒന്ന് മാറി. അപ്പൊ പുറത്ത് എങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ എന്ന് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. നല്ല മഴയാണ്. ഓ ശരി ശരി. അപ്പൊ ഇനിയിപ്പോ മഴയൊക്കെ ശക്തി പ്രാപിക്കും എന്നാണ് കേട്ടത്. ഏതായാലും ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? പാട്ടാണ്. ഓ ശരി. അപ്പൊ ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? പേരക്കുട്ടികൾക്ക് വേണ്ടിട്ടാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്? ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യം സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു കുട്ടികളെ പാട്ട് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അവര് വിളിച്ചു തന്നതാണ്. ഓ ശരി ശരി. അപ്പോ പേരക്കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ് അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മുടെ പ്രോഗ്രാമിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഒത്തിരി ഒത്തിരി ആദ്യമായിട്ട് വിളിക്കുന്നവരോട് സംസാരിക്കാനായിട്ട് പറ്റി. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ആദ്യ കേക്കാറ് നമ്മുടെ പ്രോഗ്രാം കേക്കാറുണ്ട്. എന്താണ് ഇത്ര വിളിക്കാൻ ഇത്ര വൈകിപ്പോയത്? വിളിക്കാറില്ലാത്തതാണോ അത് കിട്ടാറില്ലാത്തതിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? അതെ. അപ്പൊ രാവിലത്തെ പ്രോഗ്രാമിലേക്ക് അതുപോലെ വൈകിട്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിലേക്കും ഇടയ്ക്കൊക്കെ വിളിക്കാം. പിന്നെ മെസ്സേജ് ഒക്കെ അയക്കാം കുട്ടികളോട് പറഞ്ഞ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഒക്കെ അയക്കാം. ഏതായാലും അപ്പൊ ഇനിയിപ്പോ അതിലേക്കും ഒക്കെ വിളിക്കും അയക്കുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.

0: സമയം 1 മണി കഴിഞ്ഞ് 23:45 ആകുമ്പോൾ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവർ ചോയ്സിന്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു അരമണിക്കൂർ കൂടിയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ബാക്കി ഉള്ളത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ വെയിറ്റിംഗ് ആണ്, അത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? മാമംഗലം. ഓക്കെ, ഗീത ചേച്ചി എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. ഇന്ന് വിളിക്കുന്ന എല്ലാവരും ഹൗസ് വൈഫ് ആണ്. എല്ലാരും ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ കേട്ടിരിക്കുന്നവരാണ്. ഓക്കെ, എന്താണ്, ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാണോ?
1: ഇല്ല, ഞാൻ അടുക്കളയില് പാചകത്തിലാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് റേഡിയോ കേട്ടിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ വിളിച്ചു നോക്കിയതാണ്. കുറെ നാളായി ട്രൈ ചെയ്യണം, ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഭയങ്കര സന്തോഷമാണ്.
0: എനിക്ക് അവര് സംസാരം കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ഭയങ്കര സന്തോഷമായി എന്നുള്ളത്. അപ്പൊ അടുക്കളയില് പാചകമാണെന്ന് പറഞ്ഞു. അപ്പൊ ആഹാരമൊക്കെ കഴിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ, 1 മണിയൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പോഴും പാചകത്തിലാണോ?
1: പാചകം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ
0: പോണേ ഉള്ളു. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മളെ വിളിച്ചത്.
1: അതെ അതെ, കൊറേ നാളായി ട്രൈ ചെയ്യണേ, ഇതുവരെ കിട്ടിയിട്ടില്ല.
0: ഏതായാലും ഇപ്പൊ കിട്ടിയില്ലേ? സന്തോഷമുണ്ട്. എനിക്കും ആ ഒരു സംസാരം കേൾക്കുമ്പോ എനിക്കും മനസ്സിലാവുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിൽ. അപ്പൊ എന്താണ് പാചകം, എന്താണ് സ്പെഷ്യൽ, എന്താണ് ഇന്ന്?
1: സ്പെഷ്യൽ ഒന്നുമില്ല, ഇന്ന് മീൻകറി ഉണ്ട്, പിന്നെ അച്ചിങ്ക.
0: മീൻകറി സ്പെഷ്യൽ ആണല്ലോ. ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് വെൽഡറാണ്.

0: പിന്നെ ഇളയ മോളും കുട്ടികളും ഉണ്ട്. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്, അത് കാരണം ഇളയ മോള് വീട്ടില് എനിക്ക് കൂട്ടായിട്ടുണ്ട്.
1: ഓ ശരി, അപ്പൊ ഇപ്പൊ അവരവിടെ ഉണ്ടോ?
0: ആ ഉണ്ട് ഉണ്ട് ഉണ്ട്.
1: ഓക്കെ, അപ്പൊ അതാണ് ഇടയ്ക്കുന്നൊരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്.
0: ശബ്ദമാണ്,
1: ക്ലാസ് ഇല്ല. ഇന്നിപ്പോ ഞാൻ വിളിക്കുന്ന എല്ലാവരും ഇതുപോലെ ഇങ്ങനെ പേരക്കുട്ടികളൊക്കെ അടുത്ത് ക്ലാസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട്, ക്ലാസ് ഒന്നും ഇല്ലാതെ ആ പാട്ടൊക്കെ കേട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയാണ് അവിടെയും.
0: അതെ,
1: എന്താണ് കുട്ടികള്, എത്ര പേരുണ്ട്? രണ്ടു പേര്?
0: രണ്ടുപേരും
1: പേരെന്താണ്?
0: അദ്വിക, അൻവിക.
1: ഓ, ഇന്ന് ഇന്ന് വിളിക്കുന്ന എല്ലാവർക്കും നല്ല വെറൈറ്റി പേരുകളാണ് എല്ലാ കുട്ടികൾക്കും. ഓക്കെ, അപ്പൊ അവരവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? കളിക്കുകയാണോ അതോ ആഹാരം കഴിക്കുന്നതിന്റെ? നോക്കി നിൽക്കാണ്. ഓക്കെ, അപ്പൊ എല്ലാ അവരുടെ അടുത്ത് റെയിൻബോർഡ് വക അന്വേഷണം പറഞ്ഞേക്ക. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
0: മോഹൻലാലും ശോഭനയും ഡാൻസ് കളിക്കുന്ന പാട്ട്.
1: ഓ, ഡാൻസ് കളിക്കുന്ന

0: നോക്കി നിൽക്കുകയാണ്. ഓക്കെ, അപ്പം എല്ലാ അവരുടെ അടുത്ത് റെയിൻബോയുടെ വക അന്വേഷണം പറഞ്ഞേക്ക. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: മോഹൻലാലും ശോഭനയും ഡാൻസ് കളിക്കുന്ന പാട്ട്.
0: ഓ, ഡാൻസ് കളിക്കുന്ന പാട്ട്, നമ്മുടെ കൊണ്ടാട്ടം സോങ് ആണ്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് വേണ്ടിട്ടാണോ ഡെഡിക്കേഷൻ? കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണല്ലോ.
1: ഇഷ്ടമാണ്. ഓക്കെ,
0: അപ്പോ തുടരും മുഖിലെ പാട്ടാണ്. എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്ന് പാടിയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ, ബാക്കി കുട്ടികൾക്കല്ലാതെ?
1: വീട്ടിലെല്ലാവർക്കും, പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും.
0: എല്ലാവർക്കും. ഓക്കെ, അപ്പോ ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
1: ആദ്യമായിട്ടാണ്
0: വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒത്തിരി സന്തോഷം എനിക്ക് സംസാരിക്കാൻ പറ്റിയതില്. ഭയങ്കര ഹാപ്പി ആയി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ ആഹാരമൊക്കെ കഴിച്ചോളാ, പാട്ട ഞാൻ ഇപ്പൊ വെച്ചന്നേക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതില് ഒരുപാട് സന്തോഷം. കുറച്ചാളെയുമ്പോ വീണ്ടും വിളിക്കണേ.
1: ഓക്കെ,
0: താങ്ക് യു.
1: താങ്ക് യു.

0: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5.
1: ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒന്ന് രണ്ട് കോളേഴ്സ് വന്നിട്ട് ഒന്ന് ഡ്രോപ്പായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു പാട്ടിലേക്ക് പോയത്. അപ്പോൾ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സരിത എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ സുനിത എന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ അവരുടെ കോള് ഡിസ്കണക്റ്റ് ആയി പോയി. അപ്പോൾ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്ന് അറിയിക്കുകയാണ്. ഏതായാലും നമ്മളെ വിളിച്ച വേറൊരു കോളർ നമുക്ക് വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം, ഞാൻ അങ്കമാലിയിൽ നിന്ന് തങ്കരാജത്ത്.
1: ഓക്കെ, എവിടെ നിന്ന്? സ്ഥലം ഏതാണ്?
2: അങ്കമാലി കിഴക്കപ്പള്ളി.
1: അങ്കമാലി. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ?
2: ഞങ്ങളൊരു ഷോപ്പ് നടത്തുന്നു, തയ്യൽ ഷോപ്പ്.
1: ഓ, അവിടെയാണ്? അതാണോ അങ്കമാലി ഉള്ളത്?
2: അങ്കമാലി.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഓ ശരി ശരി. അപ്പൊ ഇപ്പൊ ഷോപ്പിലാണോ ഉള്ളത്? ഷോപ്പിലാണോ ഉള്ളത്? വേറെ എത്ര പേരുണ്ട് ഷോപ്പില്? രണ്ടുപേരേ ഉള്ളൂ. ഓ ശരി ശരി. നിങ്ങള് നിങ്ങളുടെ സ്വന്തമാണോ അതോ? കട റെന്റിന് എടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി നടത്താണ്? ഓ ശരി. അപ്പോ കൂടെയുള്ള ആളാരാണ്? ഓക്കെ, അടുത്തുണ്ടോ ആള്? ഓക്കെ, രണ്ടുപേരും കൂടി ചേർന്നിട്ട് റേഡിയോ കേട്ടോണ്ടിരിക്കുന്നു.
2: ഓക്കെ,
1: സ്ഥിരം കേൾക്കുന്ന ആൾക്കാരാണോ? സ്ഥിരം കേൾക്കുന്നതാണോ പ്രോഗ്രാം? ഓക്കെ. അപ്പൊ മുന്നേ വിളിച്ചിട്ടുണ്ടോ നമ്മളെ? വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്? ഓ ശരി, രണ്ടുപേരും ബർത്ത്ഡേ ഒരു ദിവസമാണോ?
2: ഒരു ദിവസം.
1: ഓ, അതേതായാലും നന്നായി.
2: മകന്റെ പേര് മരുമകന്റെ പേര് സനൂദ്.
1: ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും റെയിൻബോയുടെ വക പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നുണ്ട്.
2: പിന്നെ കൊച്ചുമക്കളെ ആദി ആദി സനൂപ്, ശിവ സനൂപ്, മകളുടെ പേര് മെയ്മോൾ സനൂപ്, മരുമകളുടെ പേര് അഞ്ജന.
1: ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു എല്ലാവരും അടങ്ങുന്ന ഒരു ഫാമിലിയാണ്.
2: ഹസ്ബൻഡ് മരിച്ചു.
1: ഓ ശരി ശരി.
2: ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പാട്ട് ചോദിക്കാറുണ്ട്. ഇത് മകളായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് കൂടുതലും.
1: ഇല്ലില്ല, ഇന്നിപ്പ ഇല്ല. സാധാരണ ശനിയാഴ്ച വരാറ് വിളിച്ചതാണ്. ഓക്കെ, അപ്പൊ വിളിച്ചപ്പോ തന്നെ കിട്ടിയ ഏതായാലും. നമുക്ക് ഇതിനു മുന്നേ ആണെങ്കിലും ഒന്ന് രണ്ട് കോൾസ് വന്നിട്ടത് കണക്ട് ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ അത് ഡിസ്കണക്ട് ആയി പോയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വിളിച്ച ആള് ചേച്ചിയാണ്. അപ്പൊ എന്തായാലും അത് കിട്ടി. അപ്പൊ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാനായിരുന്നു എനിക്കൊരു ഇത്. പിന്നെന്താ, അത് ചോദിക്കേണ്ട ആവശ്യമുണ്ട്? പാടിക്കോളൂ.

0: Guarda, è storia, adesso, ma la
1: ഓക്കെ, നല്ല അടിപൊളിയായിട്ട് പാടി. ഇതിനാണ് രണ്ടുപേര് പാടിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു പാടിയത്.
0: ഞാൻ പാടും, പരിപാടികൾക്ക് പാടാറുണ്ട്.
1: ആഹാ, അങ്ങനെ ഒരു വലിയ
0: എല്ലാവരും
1: ഗായികയാണ്.
0: പിന്നെ എന്റെ മകളുടെ ഒരു ഫ്രണ്ട് ഈ ആർ സി എം പ്രവർത്തിക്കുന്ന നിമ്മി മാഡം,
1: ആ,
0: നോബി സാർ, അവർക്ക് ഒരു ഹായ് പറയണം. അവരെപ്പോഴും പറയുമ്പോൾ അവരുടെ പേര് പറയാറില്ലേ പറയാറില്ലേ.
1: എന്താണ് പേരെന്തായിരുന്നു? നിമ്മി.
0: നിമ്മി മാഡം,
1: ആ,
0: പിന്നെ നോബിൻ സാറ്.
1: ഓക്കെ. അപ്പൊ നിമ്മി മാഡത്തിന് നോബിൻ സാനും റെയിൻബോയുടെ വക ഒരു വലിയ ഹായ് ഇപ്പൊ ദാ പറഞ്ഞിട്ടുണ്ട്.
0: അവരാരും വിളിച്ചാൽ കിട്ടാറില്ല. ഞാൻ പറഞ്ഞു, ഞാൻ

0: അതെ, ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് വിളിച്ചപ്പോ ഉറപ്പായിട്ടും കിട്ടും.
1: പിന്നെ ചേച്ചി സാരി കാഞ്ഞൂരാണ്, മൂത്ത ചേച്ചി കൗസല്യ മൂത്തന്നൂര്, അനുചേച്ചി ചേച്ചി മേക്കാട്, അവരുടെ ഫാമിലിയിലും എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്
0: വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഒരു ഫാമിലി ലവിംഗ് ആയിട്ടുള്ള ഒരു പാട്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓണവില്ലിയും തമ്പുരും മീട്ടും അല്ലേ? ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ഏതായാലും ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: ശരി.

0: You are listening to Rainbow FM 110.5, musically yours.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. അപ്പൊ സമയം എന്താ ഇങ്ങനെ പോയിക്കൊണ്ട്

0: ഇരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇനി 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വിളിക്കേണ്ടതാണ്. 0484242481 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വിളിച്ചു കിട്ടിയ ഒരു ലിസ്ണർ നമ്മുടെ കൂടെയുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: ബാബു, കണ്ണവലി.
0: ഓക്കെ ബാബു, ആദ്യമായിട്ടാണോ വിളിക്കുന്നത് പ്രോഗ്രാമിലേക്ക്?
1: നേരത്തെ ഉഷസ് നേരത്തെ വിളിച്ചു, അത് പെരുമാറ്റച്ചട്ടം വന്നായിരുന്നല്ലോ
0: ആ സമയത്ത്,
1: പിന്നെ അധികം മുന്നേ വിളിച്ചതാ.
0: ഓ, അതിന് മുന്നേ വിളിച്ചതാണ്.
1: വിളിച്ചതാണ്, ഇപ്പൊ കുറെ ആളായി, അപ്പൊ ഒന്ന് വിളിക്കണമെന്ന് തോന്നി.
0: ഓ ശരി ശരി, എന്താ ചെയ്യുന്നത്? എന്താ?
1: ഞാൻ കൊറിയറിന്റെ ഡ്രൈവറാ.
0: ഓ ശരി ശരി, അപ്പൊ ഇന്നിപ്പോ ജോലി ഉണ്ടോ?
1: ഇന്ന് ജോലിയിലാണ്, ഇപ്പൊ വെണ്ണലയിലാണ്.
0: ഓ ജോലിയിലാണ്, അതിന്റെ ഇടയിലാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക്.
1: ഇപ്പൊ റെസ്റ്റ് ടൈമാണ്, ഭക്ഷണ സമയമാണ്, അപ്പൊ അങ്ങനെ വണ്ടി ഒതുക്കിയിട്ട്
0: ഒത്തിരി സന്തോഷം. അപ്പോ ആഹാരമൊക്കെ കഴിച്ചോ?
1: ആഹാരം കഴിച്ചു, വരാല് കേറിയാണ്.
0: ഓഹോ, വേറെ എന്ത് വേണം? ഞാൻ ഇവിടെ ആഹാരം, ഇത് എനിക്കിത് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ്, പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വരാല് കറി എന്നൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ അയ്യോ. ഓക്കേ, അപ്പൊ വീട്ടില്
1: പ്രോഗ്രാം തന്നെ 2 മണിക്കൂർ പ്രോഗ്രാം ആണല്ലോ.
0: അതെ അതെ,
1: അപ്പൊ ടൈം കിട്ടില്ല.
0: ടൈം കിട്ടില്ല നിങ്ങൾ. അത് മാത്രല്ല, ഒത്തിരി ഒത്തിരി കോളുകൾ വന്നോണ്ടിരിക്കണം. അപ്പൊ കോൾ അറ്റൻഡ് ചെയ്യണം,
1: സ്ഥലങ്ങൾ അറിയാൻ പറ്റും.
0: അതെ അതെ, നമുക്ക് പാട്ടൊക്കെ എടുക്കണം, ഇഷ്ടമുള്ള പാട്ട് എടുക്കണം. അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി വലിയ വലിയ ജോലികളൊക്കെ ചെയ്താണ് ഞാൻ.
1: അതെ അതെ
0: അതെ അതെ. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? അവരൊക്കെ എന്താ ചെയ്യുന്നേ?
1: ജോലിക്ക് പോകുന്നുണ്ട് രണ്ടുപേരും.
0: രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. എന്താണ് ഭാര്യയുടെ പേരെന്താണ്? മക്കളുടെ പേര്? ഓക്കെ, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ജാനകിയമ്മയുടെ പഴയ ഒരു തമിഴ് പാട്ടാണ്, മെല്ലെ തുറന്ന കഥ എന്ന് പറഞ്ഞൊരു സിനിമയിലെ. ഒരു സനം തൂങ്കിരിച്ചി പൂതക്കാറ്റും മടിച്ചിരിച്ചി, ആ പാട്ട്.
0: ഓക്കെ, നമ്മൾ ഒത്തിരി നാളായി ആ ഒരു പാട്ട് കേട്ടിട്ട്.
1: ആ പാട്ട് കേട്ടു, തമിഴ് പാട്ട് ഇതിനകത്ത് പലപ്പോഴൊക്കെ കേൾക്കാറുള്ളു.
0: അതെ അതെ, ഞാനും വിചാരിച്ചു ഒരു പാട്ട് ഇങ്ങനെ കേട്ടിട്ട്. നല്ലൊരു പാട്ടാണ്, കേട്ടിട്ട് കുറച്ചായി. അപ്പൊ എന്തായാലും ചോദിച്ചത് നന്നായി, കേൾക്കാം, ഞങ്ങൾക്കും കേൾക്കാം. ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഇത് നമ്മുടെ ആസ്വാദകര് ഇഷ്ടംപോലെ പേരുണ്ടല്ലോ.
0: അതെ അതെ,
1: എല്ലാവർക്കും ഇരിക്കട്ടെ,
0: എല്ലാവർക്കും, എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫാമിലിക്കും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോ ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചൊക്കെ നാളെ കഴിയുമ്പോ നമ്മുടെ ബാക്കിയുള്ള പ്രോഗ്രാംസിലേക്കും
1: മാറുപേർക്കും എനിക്ക് 102 മറ്റേതും നമ്മുടെ റെയിൻബോയും
0: രണ്ടും കേൾക്കുന്ന ആളാണ്.
1: റെയിൻബോ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് രാവിലെ 6:30 കേൾക്കും, ബെഡ് കോഫിയോട്ട് നമ്മള്.
0: അപ്പൊ നമ്മുടെ ബാക്കി പ്രോഗ്രാംസ് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ടോ?
1: വാട്സപ്പിലേക്ക് ഞാൻ മെസ്സേജ് അയക്കാറില്ല, വാട്സപ്പ്
0: കേൾക്കാറുണ്ട്. പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുന്ന ആളാണ്.
1: പിന്നെ അത് പിന്നെ വൈകുന്നേരത്തെ പരിപാടി സിനിമയിലെ ഉണ്ടല്ലോ, ഈ മറ്റേ പുസ്തക ചോദ്യങ്ങളും
0: ഉള്ള
1: അറിയാൻ മേഡം തമ്മിലൊക്കെ
0: നമ്മുടെ ഓൺ ദി ഗോ
1: കിരൺ ബേബി സാറും വേറെ മേഡമായിരുന്നു.
0: ഇഷ്ടമാണ്,
1: ഇഷ്ടമാണ് പരിപാടിയൊക്കെ, തമാശല്ലേ കാര്യങ്ങൾ.
0: അതെ അതെ, അപ്പൊ അതിലേക്കൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കാം.
1: ഞാൻ രാവിലത്തെ ഒരു ഇതിൽ വിളിക്കുമായിരുന്നു, സവാരി
0: ടൈം,
1: സവാരി ടൈമിൽ ഞാൻ.
0: അപ്പൊ ഡ്രൈവർ ആയതുകൊണ്ട് വിളിക്കാമല്ലോ, സവാരി പോവാണ്.
1: സവാരി രാവിലെ
0: എന്ന് പറഞ്ഞ് വിളിക്കാം.
1: അത് തന്നെ.
0: ഓക്കെ,
1: അപ്പൊ മാഡം കൂടെ സംസാരിക്കുന്നില്ല, നമുക്ക് സമയം കഴിഞ്ഞ് ഇനി രണ്ടുപേരും കൂടി വിളിക്കാൻ പറ്റും തോന്നുന്നു.
0: ശരി ശരി, അതിങ്ങനെ മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കാം ഇടയ്ക്കൊക്കെ. ഓക്കെ
1: ഓക്കെ, 3 മാസം കഴിയുമ്പോൾ വിളിക്കാം.
0: ഓക്കെ ശരി, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.

0: സമയം 1 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു കോളർ കൂടി നമ്മളോട് സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സമയം തീരാറായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് കോൾ അറ്റൻഡ് ചെയ്യാണ്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ കൊച്ചിയിൽ നിന്ന് സക്കിരിയ സംസാരിക്കുന്നത്.
0: സക്കിരിയ, ഓക്കെ. എന്താ ചെയ്യുന്നത്? എന്താ? ഫ്രൂട്ട്സ് കച്ചവടമാണ്. ഓക്കെ ഓക്കെ. സ്വന്തമായിട്ട് ഷോപ്പാണോ അതോ? ഓ ശരി ശരി. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് കോളർ ആണ്. അപ്പൊ പാട്ട് എത്രത്തോളം നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും എനിക്കറിയില്ല, എങ്കിലും ഞാൻ പാട്ട് വെച്ച് തരാം. ഓക്കെ. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യ, കുട്ടികള്, അമ്മ,
0: എല്ലാരും ഉണ്ട്. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് തുടർക്കഥയില
0: പാട്ടാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ ആ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എല്ലാവർക്കും വേണ്ടി, പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
0: എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലാക്കി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ എന്റെ വണ്ടിയില് ഞാൻ റേഡിയോ പോയി വെക്കുവേ. അപ്പൊ ഞാൻ ഇന്നൊന്ന് വെറുതെ വിളിച്ചു നോക്കിയതാണ്.
0: അപ്പൊ പ്രോഗ്രാം കേൾക്കാറുള്ള ആളാണ്?
1: കേൾക്കാറുണ്ട്.
0: വിളിക്കുന്നത് ആദ്യമായിട്ടാണ്?
1: ആദ്യമായിട്ടാണ്.
0: ഓക്കെ. അപ്പൊ ആ ഒരു സംസാരം കേൾക്കുമ്പോ നിനക്ക് മനസ്സിലാവും ആദ്യമായിട്ട് വിളിക്കുന്നതിന്റെ ആ ഒരു ഇതൊക്കെ, ഒരു ടെൻഷൻ ഉണ്ടോ?
1: ടെൻഷൻ പെട്ടല്ലേ.

0: പെട്ടെന്ന് കിട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് ടെൻഷനായിന്ന്. ഏതായാലും ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് കോളർ ആണ് ചേട്ടൻ ഏതായാലും. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ സമയം കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കുന്നത്. അപ്പൊ പാട്ട് ആർക്ക് വേണ്ടി, ഡെഡിക്കേഷൻസ് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഫാമിലിക്ക് വേണ്ടി,
1: എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ ഒരു പാട്ട്. അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: പാട്ട് കേൾക്കാം. അപ്പൊ കുറച്ചു കളയുമ്പോ വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 1 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കോളറും കൂടി വിളിച്ച് നമ്മളിതാ നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് സംസാരിക്കേണ്ടി വന്നു അദ്ദേഹത്തോട്. അദ്ദേഹം ആദ്യമായിട്ട് വിളിച്ചതായിരുന്നെങ്കിൽ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അദ്ദേഹം വിളിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് സംസാരിക്കാതിരിക്കുന്ന മോശമല്ലേ എന്ന് കരുതിയിട്ട് കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എന്താണ് അടുത്ത ദിവസങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുക, സംസാരിക്കുക എന്ന് ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ ഇത്ര നേരം കൂടിയുണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. വെച്ച് തന്ന പാട്ടുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യുവർ ചോയ്സ് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ദാ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ 2 മണിക്ക് ഇംഗ്ലീഷിൽ ന്യൂസ് വരും. അതിനുശേഷം നമ്മൾ പാട്ടുകളും മറ്റ് പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് റെയിൻബോ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും കൂടെ തന്നെ ഉണ്ടാവുക. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 30 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി മാഫിയയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിന് അവബോധം നൽകാനായി മലപ്പുറം ജില്ലയിൽ നാളെ അന്താരാഷ്ട്ര ലഹരി വർജന ദിനാചരണം സംഘടിപ്പിക്കും. വിമുക്തി മിഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. ഇടുക്കി ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന തീവ്രതയേറിയ വേദന സംഹാരി ഗുളികകൾ ലഹരിക്കായി ഉപയോഗിച്ച മൂന്ന് യുവാക്കൾ പിടിയിലായി. വിഴിഞ്ഞം സോണൽ ഹാർബർ വാർഡിലെ വീടുകളിലെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിനായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ചതായി മേയർ വി വി രാജേഷ്. ഖത്തറിലെ റാസ് ലഹാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച നാദാപുരം കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം സംസ്കരിച്ചു. ഖത്തറിൽ മരിച്ച അർജുന്റെ മൃതദേഹം രാവിലെയാണ് ജന്മനാട്ടിലെത്തിച്ചത്. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഉയർന്ന തിരമാലകൾക്ക്

0: തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. വാർത്തകൾ അവസാനിച്ചു.
1: News Rainbow.

0: ഗുഡ് ഈവനിംഗ് എവരിവൺ. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 8:37 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇവിടെ ആരംഭിക്കുന്നു. ഞാൻ പ്രദീപ് ശേഖർ, എന്നോടൊപ്പം
1: ഞാൻ സാന്ദ്ര.
0: സാന്ദ്ര
1: എന്തു
0: സാന്ദ്ര ബേബി, അപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ?
1: ഇന്ന് നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നുണ്ട്.
0: ഓക്കെ, ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുമ്പോഴേക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്?
1: ഇന്നത്തെ ദിവസത്തിന്റെ ആദ്യത്തെ പ്രത്യേകത ഇന്ന് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസമാണ്.
0: ഓക്കെ, ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ദിവസമാണ്. ഒപ്പം അതുപോലെ തന്നെ ലോക ലഹരി വിരുദ്ധ ദിനമാണ്. പിന്നെ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയും കൂടി ഉണ്ട്,
1: നമ്മുടെ സുരേഷ് ഗോപിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്.
0: ഓക്കെ, അപ്പം ഇതിനകത്ത് ആദ്യം പറയേണ്ടത് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം പലപ്പോഴും കൂടും. നമ്മൾ നേരത്തെ വാർത്തയിൽ തന്നെ കേട്ടതാണ് പലയിടത്തു നിന്നും, ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെയുള്ള പല സംഭവങ്ങളായിട്ട് ലഹരിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്. നമ്മുടെ വരുന്ന തലമുറ ലഹരി ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി അവർ വരണമല്ലേ?
1: യെസ്, തീർച്ചയായിട്ടും.
0: അപ്പോൾ ഈ ലഹരി എന്ന് പറയുന്ന സംഭവം വളരെ ഇതായിട്ടുള്ളതല്ല. ഈ ലഹരി മരുന്ന് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രക്തചംക്രമണ വ്യവസ്ഥയിലൂടെ തലച്ചോറിലെത്തി അവിടെ നാഡീവ്യൂഹങ്ങളുടെ സ്വാഭാവികമുള്ള പ്രവർത്തനങ്ങളൊക്കെ താറുമാറാക്കും.
1: അതെ, ഇതെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മാക്സിമം ഇതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുക.
0: തീർച്ചയായും, കാരണം നമുക്കെന്ന് പറയാം, ഒന്നാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ഈ നമുക്ക് ജീവിച്ചിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജീവിച്ചിരിക്കുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ജീവിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ ഒരു സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ലഹരി ഇല്ലാതെ ഒരു ലഹരി വിമുക്തമായി നമ്മുടെ യുവാക്കളും എല്ലാവരും തന്നെ അങ്ങനെ മാറണമെന്ന് നമുക്ക് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ
1: ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം.
0: അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും സാന്ദ്ര, വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ പലയിടത്തു നിന്നും പലരും വാരിയേഴ്സായിട്ട് മാറുകയാണ് ലഹരിക്കെതിരെ.
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ നമുക്ക് രണ്ടുപേർക്കും തുറയെ പ്രതീക്ഷനും സാന്ദ്രയ്ക്കും ഇന്ന് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലൂടെ നമ്മളും ഇതിന്റെ വാരിയേഴ്സായി മാറി, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും അതിന്റെ വാരിയേഴ്സായിട്ട് മാറ്റിക്കൊണ്ട് നമ്മൾ ഈ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മളും ലഹരി ഉപയോഗിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട്
1: നല്ലൊരു പാട്ടിലേക്ക് പോകാം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് റെയിൻബോ FM 107.5.

0: അപ്പൊ നല്ലൊരു പാട്ടായിരുന്നു നമ്മള് കേട്ടത്,
1: ഓൺ
0: ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കൽ.
1: അപ്പോ
0: സാന്ദ്ര, ഇനി നേരത്തെ പറഞ്ഞ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത അർജിച്ച ഒരു പ്രത്യേകത
1: പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്.
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്?
1: നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആക്ടറുടെ ജന്മദിനമാണെന്ന്, സുരേഷ് ഗോപി.
0: അപ്പം അദ്ദേഹം നമ്മുടെ ആക്ടർ മാത്രമല്ല, നമ്മുടെ മന്ത്രിയുമാണ്, കേന്ദ്രമന്ത്രിയുമാണ്. അതിനുമുമ്പ് തന്നെ ടെലിവിഷൻ ഷോകളിലൂടെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം നമ്മളെ കൂടുതൽ അറിവൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളിൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്.
1: ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാളുടെ?
0: എനിക്ക് സുരേഷിന്റെ എല്ലാ മൂവീസും ഭയങ്കരധികം ഇഷ്ടമാണ്. ഈ കുട്ടിക്കാലത്ത് ഞാൻ ഇത് ചെയ്ത് ആദ്യം മെമിക്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് സുരേഷിന്റെ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷം സുരേഷിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. പണ്ട് ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സുരേഷിന്റെ ഈ മോഡുലേഷൻ ടൈപ്പുകൾ ഉണ്ടായിരുന്നു തിരിച്ചറിഞ്ഞിട്ട്. ശേഖര, അച്ഛൻ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇങ്ങനെ സുരേഷേട്ടൻ പണ്ടത്തെ സിനിമയിൽ ഒക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സുരേഷേട്ടൻ മറ്റേ പ്രേമിക്കാനൊക്കെ പോയ സമയത്താണെങ്കിൽ അച്ഛൻ എന്ന കോളത്തിൽ പേരെഴുതാനില്ലാതെ അമ്മ നിന്ന് കരയുന്നത് കണ്ടവനാ ഞാൻ. ഇനി പറ നിനക്കെന്നെ ഇഷ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിമിക്രി ഏറ്റവും കൂടുതൽ ഇതിന്റെ തിരുന്നിട്ട് മറ്റേ പോലീസിന്റെ വേഷങ്ങളൊക്കെ ഇതിന്റെ തിരുന്നിട്ട് നമ്മൾ പാട്ടൊക്കെ ഉണ്ടാക്കി കുത്തിക്കീറും ചാക്കോച്ചി, കൽക്കരി തിന്നും ചാക്കോച്ചി, കുതിച്ചു പായും ചാക്കോച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംഭവം. ആക്ച്വലി അദ്ദേഹത്തോട് വർക്ക് ചെയ്യാൻ പറ്റിയപ്പോഴും അദ്ദേഹത്തിന് ഇമിറ്റേറ്റ് ചെയ്യാനെല്ലാം പറ്റുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് പലയിടത്തും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സമയമുണ്ടായി. പക്ഷെ അത് കാരണം നമുക്കൊരു മനുഷ്യനെ പഠിക്കാൻ വേണ്ടി പറ്റി. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യ സ്നേഹിയാണ്, ഒപ്പം പല കാര്യങ്ങളിലും ഇടപെട്ട് പലരെയും സഹായിക്കുന്ന വ്യക്തിയാണ്. അതിലുപരി അദ്ദേഹം ഇപ്പം കേന്ദ്രമന്ത്രിയാണ്. അതിലും അദ്ദേഹം മന്ത്രിപദത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പലരെയും പല കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് സഹായിക്കുന്നുണ്ട്. അതിലൊരു സിനിമ നടന്നപ്പോൾ തന്നെ അദ്ദേഹം പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് സാമൂഹ്യപരമായിട്ടുള്ള. അപ്പം ആ ഒരു നല്ല മനുഷ്യൻ, ആ ഒരു നന്മയുള്ള മനുഷ്യൻ, നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി, ആ അദ്ദേഹത്തിന് ബർത്ത്ഡേ വിഷസ് നമ്മുടെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നമ്മൾ നൽകുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പറയുന്നു എന്താ സുരേഷ് ഏട്ടന്റെ പാട്ട് വെക്കാത്തത്.
1: നല്ലൊരു കിടിലും പാട്ട് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ തിരിച്ചു വരാം.

0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 21:30. അപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടായിരുന്നു സുരേഷ് ഗോപിചേട്ടന്റെ സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിലെ.
1: എന്റെ ഫേവറേറ്റ് സോങ് ആണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്.
0: ഞാൻ നേരത്തെ സാന്ദ്രയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സുരേഷിന്റെ ബർത്ത്ഡേക്ക് ഏത് പാട്ട് വയ്ക്കണം. സാന്ദ്ര ഒരു പാട്ട് പറഞ്ഞിരുന്നു, ഏതായിരുന്നത്?
1: മണിമുറ്റത്താവണിപ്പന്തൽ.
0: സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇമിറ്റേറ്റ് ചെയ്യുന്നവരെല്ലാം കാണിച്ച് പെട്ടെന്ന് സുരേഷ് എന്ന് പറയുമ്പോൾ
1: ആ ഒരു പാട്ട് വരുന്ന പാട്ട് ഇതാണ്.
0: അദ്ദേഹം കുറെ സ്ഥലത്ത് അല്ലാത്ത രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് പറഞ്ഞായിരുന്നു ലോക ലഹരി വിരുദ്ധ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുത്ത പറഞ്ഞ സുരേഷ് ഗോപി ബർത്ത്ഡേ പറഞ്ഞു. അതിനിടയിൽ ലഹരി വിരുദ്ധ ദിനം അല്ലാതെ വളരെ ഒരു പ്രത്യേകത ഒരു ദിനം കൂടിയുണ്ട്. സുരക്ഷിത വൈദ്യുതി എന്ന ലക്ഷ്യത്തോടെ ദേശീയ വൈദ്യുതി സുരക്ഷാ ദിനം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്.
1: അതെ.
0: അപ്പം
1: ഒരു ദിവസം വൈദ്യുതി ഇല്ലെങ്കിലും നമ്മുടെ വീടും ഓഫീസും ഒക്കെ ഉറങ്ങി പോകും. പക്ഷെ വൈദ്യുതി ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
0: എന്താണത്?
1: വൈദ്യുതി കൈകാര്യം ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്ത് പലതരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇപ്പൊ കേടായ വയറുകൾ ഉപയോഗിക്കുന്നത്, ഒരേ പ്ലഗില് ഒരുപാട് ഉപകരണങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്, പിന്നെ ചില സമയത്ത് നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഒക്കെ ഓൺ ചെയ്യാനൊക്കെ പോകാറുണ്ട്. അപ്പോ ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കുക ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തോട്ടാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷെ അപകടം എപ്പോഴാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
0: അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസം മാത്രമല്ല വൈദ്യുതി സുരക്ഷാ ദിനം എന്നുള്ള ഒരു വാരം തന്നെ June 26 മുതൽ July 2 വരെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനൊരു ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മള് കൊണ്ടുപോവുകയാണ്.

0: ആഴ്ച. അതായത് ഈ ഒരു അവബോധത്തിൽ നാളത്തെ പ്രതിരോധം എന്നുള്ള രീതിയിൽ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടുകളിൽ നിന്നുള്ള തീപിടുത്തങ്ങൾ തടയാനൊക്കെ നമുക്ക് ഒരുമിച്ചുകൊണ്ട് ആ ഒരു പ്രമേയമാണ് ഇത്തവണ പാസ്സാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് അറിയാമല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ അടുക്കള പണിയൊക്കെ ചെയ്യുന്നവരെ പലപ്പോഴും ചെന്ന് ശ്രദ്ധിക്കത്തില്ല, കയ്യിൽ വെള്ളമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇനി അങ്ങനെ. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലും കൂടി വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫാന്, ഒരു ലൈറ്റ് അല്ലെങ്കിൽ എ സി അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സംഭവം ഇല്ലാതെ നമ്മൾ ചിലപ്പം അതിനകത്ത് ഓൺ ചെയ്തിട്ടേക്കുന്ന ഒരു സംഭവം വരും. അപ്പം സാന്ദ്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നമുക്ക് ആവശ്യത്തിന് മാത്രം എല്ലാം ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് പറയാൻ വേണ്ടിയുള്ളത്. ഒപ്പം മഴക്കാലത്ത് വൈദ്യുത സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഈ പൊട്ടി കിടക്കുന്ന വൈദ്യുത ലൈനുകൾ, തൂങ്ങിക്കിടക്കുന്ന വയറുകൾ, വെള്ളക്കെട്ടിനോട് ചേർന്നുള്ള വൈദ്യുത സംവിധാനങ്ങൾ എന്നീ വലിയ അപകട സാധ്യതയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ പൊതുജനങ്ങൾ അറിയിക്കുകയും വേണം. അപ്പം വൈദ്യുത സുരക്ഷ ഒരു ഓരോരുത്തരുടെയും, അതായത് ആ ഒരു ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം. അങ്ങനെ വൈദ്യുതി ആ ഒരു വാരം തന്നെ സുരക്ഷിത വൈദ്യുതി എന്ന ലക്ഷ്യത്തോടെ എല്ലാ പൗരന്മാരും പ്രവർത്തിക്കേണ്ടത്.
1: അതുപോലെ കുഞ്ഞുങ്ങളുടെ കേസിലാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വൈദ്യുതി അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. എവിടെയെങ്കിലും ചിലപ്പോൾ കുട്ടികൾ ഒരുപാട് ക്യൂരിയസ് ആയിരിക്കും, അപ്പോൾ വയറൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ പോയി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. അതൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതും ചെയ്യേണ്ട ഒരു കാര്യമാണ്
0: തീർച്ചയായും. അപ്പം ഈ ഒരു എല്ലാ പൗരന്മാരും അവരുടെ ഒരു കടമയായിട്ട് ഈ വൈദ്യുത സുരക്ഷാ ദിനം ഈ ഒരു വാരം തന്നെ ആഘോഷിക്കണമെന്ന് ഇത് ചെയ്യുന്നു. ആർക്കും അപകടങ്ങളൊന്നും പറ്റാതെ അപകടങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അധികാരികളെ വേണ്ട രീതിയിൽ വിളിച്ച് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് ഒരു മനോഹരമായ ഗാനത്തിലേക്ക് പോകാം. അത് പ്രകമ്പനം എന്ന ചിത്രത്തിലെ അടിപൊളി ഗാനം.

ലോകകപ്പ് അതിന്റെ ചുരുക്കപ്പട്ടികയിലേക്ക് വളരുകയാണ്. മാജിക് 32 ആരൊക്കെ എത്തും? അതിനായി ലോകം കാത്തിരിക്കുന്നു. അതിനിടയിൽ ഇക്കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് ഹൈലൈറ്റായത്. ആദ്യ കളിയിൽ തീരെ മങ്ങിപ്പോയ അയാൾ കളി മികവോടെ തിരികെയെത്തി. വർത്തമാന ഫുട്ബോളിൽ ഏറെ ആഘോഷിക്കപ്പെടുന്ന രണ്ടുപേർ, ഒരാൾ ശാന്തൻ, ഏറെ നേരവും ഫുട്ബോൾ മൈതാനത്ത് നടന്നു നീങ്ങുന്നവൻ, എന്നാൽ പന്ത് കാലിൽ കിട്ടിയാൽ ഇല്ലാത്ത ഗോളവസരങ്ങൾ സൃഷ്ടിക്കുവാൻ മിടുക്കൻ, കൂടെയുള്ളവർക്ക് ഗോൾ അവസരങ്ങൾ നൽകിയും ഗോളടിച്ചും അവരുടെ അരുമയായ നായകനാകുമ്പോൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെന്ന ചിന്തയോടെ മൈതാനത്ത് ഊർജ പ്രസരണം സൃഷ്ടിച്ചുകൊണ്ട് ഓടി നടന്ന് ലക്ഷ്യം കാണുന്നവനായി മറ്റേയാൾ. അതുകൊണ്ട് തന്നെ ലോകത്ത് ആരാധകരേറെയുള്ള ഇദ്ദേഹത്തിന് ഗ്രൗണ്ടിലുള്ള 10 പേരിൽ നിന്ന് സഹകരണം ഇല്ലാതെ പോകുന്നതായും കാണുന്നു. ഇവരുടെ മികവിനെ കുറിച്ചുള്ള ചിന്തകളിൽ ഫുട്ബോൾ ലോകം മുഴുകുമ്പോൾ ഫ്രഞ്ച് പടയിലെ കുന്തമുനയും ബ്രസീലിലെ സുൽത്താനും ചർച്ചകളിൽ നിറയുന്നു.

0: ഈ ലോകകപ്പിൽ കളി 32 ടീമിലേക്ക് അടുക്കുമ്പോൾ കളി വിശകലനവുമായി സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ശ്രീ ഹാരിസ് നെന്മേനി.
1: ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങളുടെ ചിത്രം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിനങ്ങളിലൂടെ പുരോഗമിക്കുന്നു. ആവേശകരമായ കളികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. മത്സരങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. അർജന്റീന ആസ്ട്രിയ ഒരു വട്ടം കൂടി ലയണൽ മെസ്സി ഷോകണ്ട മത്സരത്തിൽ ആസ്ട്രിയയെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്ത് അർജന്റീനയുടെ നോക്കൌട്ട് പ്രവേശം. അർജന്റീനയുടെ ആധിപത്യത്തിൽ പുരോഗമിച്ച മത്സരം അർജന്റീനൻ വിജയമായി പരിസമാപ്തിയിലെത്തുന്നു. ഫ്രാൻസ് ഇറാഖ്. ഫ്രഞ്ചുകാർ ഇറാഖിനെ നേരിട്ട കളി കൂടുതൽ ഏകപക്ഷീയമായിരുന്നു. എംബപ്പെ 2 വട്ടം ഗോളടിച്ച കളിയിൽ ഉസ്മാനെ ഡെംബലെ കൂടി സ്കോർ ചെയ്തപ്പോൾ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസിന് 3 ഗോളിന്റെ ജയം. ഈ സീസണിൽ ഫ്രാൻസിന്റെ പ്ലേമേക്കറായി തിളങ്ങുന്ന മൈക്കൽ ഒലീസെ 2 അസിസ്റ്റുകളുമായി മിന്നൽ പ്രകടനം ഈ ദിവസത്തിലും തുടർന്നു. ജയത്തോടെ ഫ്രാൻസ് അടുത്ത റൗണ്ടിൽ കടന്നു. സെനഗൽ നോർവേ. സെനഗൽ നോർവേ കളി അടിയും തിരിച്ചടിയും കണ്ട ഗോളുകളാൽ സമ്പന്നമായ ആവേശ പോരായിരുന്നു. 3-2 സ്കാൻഡിനേവിയക്കാരുടെ ജയം. ഹോൾമാൻ പെഡേഴ്സനാണ് നോർവേക്കായി ആദ്യം ഗോളടിച്ചത്. 2 പകുതിയിൽ ഹാലണ്ട് ലീഡ് ഉയർത്തി. വൈകാതെ 1 ഗോൾ മടക്കി ഇസ്മായിൽ അസാർ സെനഗലിനെ മത്സരത്തിൽ തിരികെ എത്തിച്ചു. പക്ഷേ 57-ാം മിനിറ്റിൽ ഹാലണ്ട് വീണ്ടും ഗോളടിച്ച് ടീമിന്റെ 2 ഗോൾ ലീഡ് പുനഃസ്ഥാപിച്ചു. 94-ാം മിനിറ്റിൽ ജാക്സൺ സാർ കൂട്ടുകെട്ടിൽ സാറിന്റെ ഗോൾ സെനഗലിന് വീണ്ടും പ്രതീക്ഷ സമ്മാനിച്ചു. 98-ാം മിനിറ്റ്

മൂന്നാം ഗോൾ നേടി. മത്സരം സമനിലയിലാക്കാൻ കോർണറിൽ നിന്ന് വന്ന പന്തിൽ ഇസ്മായിൽ അസാർ തലവെച്ചുവെങ്കിലും പന്ത് ബാറിന് മീതേ കൂടെ പറന്നു. അതോടെ 3-2 വിജയം നോർവേക്ക് സ്വന്തം. ജോർദാൻ അൾജീരിയ. ആദ്യ കളികളിൽ തോറ്റു തുടങ്ങിയ ടീമുകൾ തമ്മിൽ ആദ്യ ജയത്തിനും ആദ്യ പോയിന്റിനും വേണ്ടി പോരടിച്ച മത്സരത്തിൽ അൾജീരിയക്ക് 2-1 ജയം. കളിയുടെ ഗതിക്കെതിരെ നിസാർ അൽ റഷ്ദാൻ നേടിയ ഗോളിന് മുമ്പിലായിരുന്നു ആദ്യ പകുതിയിൽ ജോർദാൻ. എന്നാൽ രണ്ടാം പകുതിയിലും സമ്മർദ്ദം തുടർന്ന അൾജീരിയ നാദർ ബെൻബൌലിയുടെ ഗോളിൽ സമനില നേടുകയും കളിയുടെ അവസാന ഘട്ടത്തിൽ അമീൻ ഖൗരിയുടെ ഗോളിൽ ജയം പിടിച്ചെടുക്കുകയും ചെയ്തു. 3 പോയിന്റ് വീതമുള്ള അൾജീരിയയ്ക്കും ഓസ്ട്രിയയ്ക്കും ഇതോടെ അവസാന കളി നിർണായകമായി. പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ. ആദ്യ മത്സരത്തിലെ പതിഞ്ഞ പ്രകടനത്തിന് ശേഷം പോർച്ചുഗലിന് ജയം. എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ഉസ്ബെക്കിസ്ഥാനെ തകർത്തു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോൾ നേടിയ കളിയിൽ മെൻഡസും ലിയാവോയും സ്കോർ ചെയ്തു. പോർച്ചുഗൽ അടുത്ത റൌണ്ടിനോട് കൂടുതൽ അടുത്തു. തുടർച്ചയായ 2-ാം തോൽവിയും വഴങ്ങിയതോടെ ഉസ്ബെക്കിന്റെ വഴി പുറത്തേക്കായി. ഇംഗ്ലണ്ട് ഗാന. 2026 ലോകകപ്പ് ഇതുവരെ കണ്ട ഏറ്റവും രസംകൊല്ലിയായി മാറിയ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 0-0 സമനിലയിൽ തളച്ചിട്ട് ഗാന. ഇംഗ്ലണ്ടിന്റെ അക്രമങ്ങളെ തടഞ്ഞിടുക എന്ന ഉദ്ദേശത്തോടെ ബസ് പാർക്കിംഗ് രീതി അവലംബിച്ച ഗാന ആ തന്ത്രത്തിൽ വിജയിച്ചു കയറിയപ്പോൾ ക്രൊയേഷ്യക്കെതിരെ 4 ഗോളടിച്ച ഇംഗ്ലീഷ് ആക്രമണ നിരക്ക് ഗാനയെ പ്രതിസന്ധിയിലാക്കുന്ന കളി പുറത്തെടുക്കാനായില്ല. സമനിലയോടെ ഗാനയ്ക്കും ഇംഗ്ലണ്ടിനും ഗ്രൂപ്പിൽ 4 പോയിന്റ് വീതമായി. ക്രൊയേഷ്യ പനാമ. പനാമയുടെ കടുത്ത വെല്ലുവിളി വിജയകരമായി മറികടന്ന ക്രൊയേഷ്യ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി. കൊളംബിയ കോംഗോ. പോർച്ചുഗലിനെ പിടിച്ചുകിട്ടിയ മത്സരത്തിന്റെ തനിയാവർത്തനമാണോ എന്ന് തോന്നിച്ച മത്സരത്തിൽ ഒടുവിൽ കോംഗോയുടെ വെല്ലുവിളി അതിജീവിച്ച് കൊളംബിയയ്ക്ക് ജയം. ഈ ജയത്തോടെ 6 പോയിന്റുമായി കൊളംബിയ നോക്കൌട്ട് ഘട്ടം ഉറപ്പിച്ചു. സ്വിറ്റ്സർലാൻഡ് കാനഡ. ആതിഥേയ രാജ്യങ്ങളിലൊന്നായ കാനഡയെ സ്വിസ്സുകാർ തോൽപ്പിച്ചത് 2-1. റൂബൻ വർഗാസും മൻസാംബിയും സ്വിസ്സിനായി വലതൊട്ടപ്പോൾ കാനഡയുടെ ഗോൾ ഡേവിഡിന്റെ വകയായിരുന്നു. തോറ്റെങ്കിലും 4 പോയിന്റുള്ള കാനഡയും അടുത്ത റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ബോസ്നിയ ഖത്തർ. ഖത്തറിന്റെ വെല്ലുവിളി 3-1 മറികടന്ന് ബോസ്നിയയ്ക്കും അടുത്ത വട്ടത്തിൽ അവസരം. അലബോഗവിച്ചിന്റെ തകർപ്പൻ ബുള്ളറ്റ് ഷോട്ടിൽ ലീഡെടുത്ത ബോസ്നിയയ്ക്കായി മഹാമിക്കും സ്കോർ ചെയ്തു. മറ്റൊന്ന് സെൽഫ് ഗോളായിരുന്നു. ഖത്തറിനായി ഹസൻ അൽ ഹുദൂസ് 1 ഗോൾ മടക്കി. ബ്രസീൽ സ്കോട്ട്ലാൻഡ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നെയ്മർ കളത്തിലിറങ്ങിയ മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ മടക്കമില്ലാത്ത 3 ഗോളിന് മുക്കി ബ്രസീൽ നോക്കൌട്ടിലേക്കുള്ള പ്രവേശം തകർപ്പനാക്കി. ഈ ലോകകപ്പിലെ ബ്രസീലിന്റെ ആദ്യ മത്സരങ്ങളിലും ഗോളടിച്ച വിനീഷ്യസ് ജൂനിയർ സ്കോട്ടുകാർക്കെതിരെ 2 വട്ടം വലകുലിക്കിയപ്പോൾ മറ്റൊന്ന് മത്യാസ് കുനിയയുടെ ബൂട്ടിൽ നിന്നും പിറന്നു. മൊറോക്കോ ഹെയ്റ്റി. ഇടയ്ക്ക് 2 തവണ മുമ്പിലെത്തി എന്നതൊഴിച്ചാൽ മൊറോക്കോയുടെ വഴിമുടക്കാൻ ഹെയ്റ്റിക്ക് കഴിഞ്ഞില്ല. നേരത്തെ തന്നെ പുറത്തായി കഴിഞ്ഞ ഹെയ്റ്റിയെ 2-4 ഗോളിന് തകർത്ത് മൊറോക്കോ നോക്കൌട്ട് പ്രവേശം മികവുറ്റതാക്കി. അഷ്റഫ് ഹക്കീമി, സൈബാരി, റഹീമി, യാസീൻ എന്നിവർ മൊറോക്കോയുടെ ഗോളുകൾ നേടി. ഹെയ്റ്റിയുടെ ഗോളുകളിലൊന്ന് സെൽഫ് ഗോളായിരുന്നു. എന്നാൽ വിൽസൺ ഇഷിദോർ അടിച്ച ഹെയ്റ്റിയുടെ 2-ാം ഗോൾ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായി മാറി. മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്. 3 കളികളിൽ 3 ജയിച്ച് സമ്പൂർണ്ണ ആധിപത്യത്തോടെ ആതിഥേയരായ മെക്സിക്കോ നോക്കൌട്ടിലേക്ക് മാർച്ച് ചെയ്തു. ഷാവോസ്, കിനാസ്, ഫിദൽ എന്നിവർ മെക്സിക്കോയുടെ ഗോളുകൾ നേടി. ദക്ഷിണാഫ്രിക്ക, ദക്ഷിണ കൊറിയ. കൊറിയയെ 1 ഗോളിന് തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്കയ്ക്ക് ചരിത്ര നേട്ടം. ഇതാദ്യമായി അവർ ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റ്, കുറാസോ. പെപ്പയുടെ 2 ഗോൾ മികവിൽ കുറാസോയെ വീഴ്ത്തി ഐവറി കോസ്റ്റിന് 2-ാം റൌണ്ട് പ്രവേശനം. ഐവറികളെ കാര്യമായി വെല്ലുവിളിക്കാനാവാതെ പോയ കുറോസോക്ക് മടക്കം. അവസാന സ്കോർ 2-0. ഇക്വഡോർ, ജർമ്മനി. മുൻ ചാമ്പ്യൻ ജർമ്മനിയെ അട്ടിമറിച്ച ഇക്വഡോറും ഈ ഗ്രൂപ്പിൽ നിന്ന് നോക്കൌട്ട് ഉറപ്പിച്ചു. 1-2 ഇക്വഡോറിന്റെ തകർപ്പൻ ജയം. നേരത്തെ തന്നെ നോക്കൌട്ട് ഉറപ്പാക്കിയ ജർമ്മനി 2-ാം മിനിറ്റിൽ സാനയിലൂടെ ലീഡ് നേടിയെങ്കിലും 9-ാം മിനിറ്റിൽ അങ്കൂളോയുടെ ഗോളിൽ ഇക്വഡോർ സമനില നേടി. 77-ാം മിനിറ്റിൽ ഗോൺസാലോ പലേറ്റ മുൻ ലോക ചാമ്പ്യന്മാരുടെ കഥ കഴിച്ച ഗോളും നേടി. അവസാന സ്കോർ ഇക്വഡോർ 2-1. നെതർലാൻഡ്, ടുണീഷ്യ. ടുണീഷ്യക്ക് അവസരമൊന്നും നൽകാതെ 3-1 അവരെ മറികടന്ന് 1-ാം സ്ഥാനക്കാരായി നെതർലാൻഡ് റൌണ്ട് ഓഫ് 32 കടന്നു. ബ്രോബി ഡച്ചുകാർക്കായി വീണ്ടും ഗോളടിച്ച കളിയിൽ വാൻ ഹക്കിയും സ്കോർ ചെയ്തു. മറ്റൊന്ന് ദാന ഗോളായിരുന്നു. മസ്കോരി ടുണീഷ്യയുടെ ആശ്വാസ ഗോൾ കണ്ടെത്തി. എഫ് ഗ്രൂപ്പിലെ ജപ്പാൻ സ്വീഡൻ മത്സരത്തിൽ 1-1 സമനില. മയേദയുടെ ഗോളിന്
ആന്റണി എലാംഗയുടെ ഗോളിലൂടെ സ്വീഡന്റെ മറുപടി.

0: നെതർലാൻഡിന് പിറകിൽ രണ്ടാമതായി ജപ്പാൻ നോക്കൌട്ടിൽ കടന്നപ്പോൾ 4 പോയിന്റുള്ള സ്വീഡനും ഏറെക്കുറെ യോഗ്യത ഉറപ്പിച്ചു. ഡി ഗ്രൂപ്പ് മത്സരത്തിൽ ആസ്ട്രേലിയയും പരാഗ്വേയും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. 4 പോയിന്റ് വീതമുള്ള രണ്ടു ടീമുകളും നോക്കൌട്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക തുർക്കി. ആദ്യാവസാനം ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 ഗോളിന് തോൽപ്പിച്ച് തുർക്കിക്ക് ഈ ലോകകപ്പിലെ ആദ്യ ജയം. 90-ാം മിനിറ്റും പൂർത്തിയാവുമ്പോൾ 2-2 സമനിലയിലായിരുന്ന കളിയുടെ പരിക്കു സമയത്ത് 98-ാം മിനിറ്റിൽ ഐഹാനാണ് തുർക്കിയുടെ വിജയഗോൾ നേടിയത്. ഗൂലറും ഇൽമസും തുർക്കിയുടെ മറ്റു 2 ഗോളുകൾ നേടിയപ്പോൾ ടെസ്റ്റിയും ബെൽഹോസ്റ്റും അമേരിക്കയുടെ ഗോളുകൾ നേടി. ലോകകപ്പ് 2026 അവസാനത്തെ ഗ്രൂപ്പ് മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അടുത്ത റൌണ്ടിൽ ഉണ്ടാവും. അതേസമയം ജപ്പാനും സൗത്ത് ആഫ്രിക്കയും ഇക്വഡോറും മൊറോക്കയും കാനഡയും പോലുള്ള താരതമ്യേന റാങ്കിങ്ങിൽ താഴെയുള്ള ടീമുകളും നോക്കൌട്ടിൽ ഇടം നേടിക്കഴിഞ്ഞു. ഇനി നടക്കുന്ന കളികളിൽ സൗദി അറേബ്യ, ന്യൂസിലാൻഡ്, അൾജീരിയ, ഗാന തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇംഗ്ലണ്ട്, സ്പെയിൻ, പോർച്ചുഗൽ, ബെൽജിയം തുടങ്ങിയ ടീമുകൾക്കും ഒരുപോലെ പ്രധാനമാണ്. തോൽവി പിണയുന്നത് ആരുടെയും വഴിയടയ്ക്കാനിടയുണ്ട്. ഗ്രൂപ്പിലെ 1-ഉം 2-ഉം സ്ഥാനക്കാർക്കൊപ്പം മികച്ച 8-3 സ്ഥാനക്കാർക്ക് കൂടി അടുത്ത റൌണ്ടിൽ കടക്കാം എന്നതിനാൽ കൊറിയ ഉൾപ്പെടെ തങ്ങളുടെ മത്സരങ്ങൾ പൂർത്തിയാക്കിയ പല രാജ്യങ്ങളും ഈ ഫലങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ രാജ്യങ്ങൾ മാത്രമല്ല, ലോകത്തെ ഫുട്ബോൾ പ്രേമികളാകെയും കാത്തിരിക്കുകയാണ് മികച്ച കളിമുഹൂർത്തങ്ങൾക്കും ഫലങ്ങൾക്കുമായി. നമുക്ക് കാത്തിരിക്കാം.
1: ലോകകപ്പ് ചരിത്രത്തിലൂടെ ഒരു പിൻനടത്തം. സ്പോർട്സ് ലേഖകനായ ശ്രീ എ എൻ രവീന്ദ്രദാസിനൊപ്പം കേൾക്കാം നമുക്ക്. സ്വീഡൻ 1958 ലോകകപ്പിന്റെ 6-ാം പതിപ്പിൽ ബ്രസീൽ ഇവിടെ കിരീടം നേടിയെന്നു മാത്രമല്ല ഫുട്ബോൾ പ്രേമികൾ ഒരു താരോദയത്തിനും സാക്ഷ്യം വഹിച്ചു. 17-ാരനായ പെലെ, എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ എന്ന നീണ്ട പേരിനെ നിഴലിൽ നിർത്തി പിന്നീട് പെലെ ലോകത്തിന് കറുത്ത മുത്തും ഫുട്ബോളിന് ചക്രവർത്തിയുമായി.
2: 1950 സ്വന്തം മണ്ണിൽ അരങ്ങേറിയ ലോകകപ്പിൽ ബ്രസീൽ തങ്ങളുടെ കളിക്കാർക്ക് സ്വയം പ്രകടനത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകി. 54 കടിഞ്ഞാൺ ഒന്നുകൂടി മുറുകി. 1958 ആയപ്പോഴാകട്ടെ വിജയമന്ത്രങ്ങളെല്ലാം അവരുടെ കാലുകളിലേക്ക് ആവാഹിച്ചിരുന്നു. അങ്ങനെ അവർ സ്വീഡനിൽ വരികയും മാസ്മരിക പ്രകടനത്തിലൂടെ ഫുട്ബോൾ ലോകം കീഴടക്കുകയും ചെയ്തു. പെലെയുടെ അരങ്ങേറ്റത്തിന് സ്വീഡൻ വേദിയായെങ്കിലും ടൂർണമെന്റിൽ ടോപ് സ്കോററായത് 13 ഗോളടിച്ച ഫ്രാൻസിന്റെ ജസ്റ്റ് ഫോണ്ടെയ്നാണ്. ടൂർണമെന്റ് വൻ നിലവാരം പുലർത്തിയില്ലെങ്കിലും 4-2-4 കേളി സമ്പ്രദായവും ബ്രസീലിന്റെ ഉജ്ജ്വല പ്രകടനവും സ്വീഡനിൽ പ്രകമ്പനം സൃഷ്ടിച്ചു.
1: പെലെയെപ്പോലെ ഫുട്ബോളിന്റെ മറ്റൊരു അനർഘരത്നമായ ഗാരിഞ്ചയെയും ബ്രസീൽ കണ്ടെടുത്തതും ഈ ലോകകപ്പിലായിരുന്നു. ബ്രസീലും നവാഗതരായ സോവിയറ്റ് യൂണിയനുമായി ഏറ്റുമുട്ടുന്നതുവരെ കറുത്ത മുത്തെന്നും ചെറുപക്ഷിയും എന്നുള്ള വിളിപ്പേരുകളിൽ പിന്നീട് അറിയപ്പെട്ട പെലെയ്ക്കും ഗാരിഞ്ചയ്ക്കും കളത്തിലിറങ്ങാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. അങ്ങനെ രണ്ടുപേർക്കും അവസരം കിട്ടിയെങ്കിലും സെമിഫൈനൽ വരെ ഇരുവരും ശോഭിച്ചതുമില്ല. ഗ്രൂപ്പിൽ സോവിയറ്റ് യൂണിയനെ 5 ഗോളിന് ബ്രസീൽ നിലംപരിശാക്കിയപ്പോൾ ദിദിയും വാവയുമായിരുന്നു ഗോൾ വേട്ടക്കാർ. എങ്കിലും വരാൻ പോകുന്ന ദിവസങ്ങളുടെ ഒരു സൂചന പെലെയും ഗാരിഞ്ചയും നൽകുകയുണ്ടായി. സെമിഫൈനൽ മുതൽ രണ്ടുപേരും മിന്നുന്ന പ്രകടനങ്ങൾ കെട്ടഴിച്ചപ്പോൾ ബ്രസീലിന്റെ ഈ കളി മറ്റൊരു ലോകത്തെ ഫുട്ബോൾ പ്രകടനമാണോ എന്ന് കാണികൾ അത്ഭുതപ്പെടുകയുണ്ടായി. സെമിയിൽ 3 ഫൈനലിൽ 2 ഉൾപ്പെടെ പെലെ 6 ഗോളുകൾ സ്വന്തമാക്കി.
2: ബ്രസീലിനെ പോലെ ജയസാധ്യത കൽപ്പിക്കപ്പെട്ട ടീമായിരുന്നു ആതിഥേയരായ സ്വീഡനും. വലിയ ഘോഷമില്ലാതെ വന്ന കാണികളുടെ ഹൃദയം കവർന്ന ഫ്രാൻസിനെ മികച്ച കളിക്കാരുടെ നിരയിൽപ്പെടുന്ന റെയ്മണ്ട് കോപ്പയും ജസ്റ്റ് ഫോണ്ടെയ്നും ചേർന്ന് 3-ാം സ്ഥാനം വരെ എത്തിച്ചു. ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിലൊരാളായ സോവിയറ്റ് യൂണിയന്റെ ലെവ് യാഷിൻ തന്റെ ഉജ്ജ്വല പ്രകടനത്തിലൂടെ ഗോൾ കീപ്പിംഗിന് പുതിയ നിർവചനം നൽകിയ ലോകകപ്പ് കൂടിയായിരുന്നു ഇത്. ക്വാർട്ടർ ഫൈനലിൽ വെയിൽസിനെ കീഴടക്കാൻ ബ്രസീലിന് നന്നെ വിയർപ്പൊടുക്കേണ്ടി വന്നു. 16 വയസ്സും 300 ദിവസവും പ്രായമുണ്ടായിരുന്ന പെലെ വിശേഷണങ്ങൾക്കൊക്കെ അപ്പുറമായ ഒരു ഗോളിലൂടെ ബ്രസീലിന് വിജയമൊരുക്കി. താൻ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗോളുകളിലൊന്ന് ഇതാണെന്ന് അദ്ദേഹം പിൽക്കാലത്ത് പറയുകയുണ്ടായി.
1: സ്റ്റോക്ക്ഹോമിൽ നടന്ന സെമിഫൈനലിന്റെ 2-ാം പകുതിയിൽ പെലെ നേടിയ ഹാട്രിക് ഫ്രാൻസിനെ തകർത്തു കളഞ്ഞു. ബ്രസീൽ 5-2 ഫൈനലിലേക്ക് ചീറിയടിച്ചു. മത്സരം കഴിഞ്ഞപ്പോൾ പെലെയെ ഒന്നു തൊടാൻ കാണികൾ സർവ്വ നിയന്ത്രണങ്ങളും ലംഘിച്ച് ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറി. ഇതര സെമിയിൽ സ്വീഡൻ 2-1 പശ്ചിമ ജർമ്മനിയെ യാത്രയാക്കി. ഫൈനലിൽ ആദ്യ ഗോൾ നേടാനായാൽ ബ്രസീൽ പരിഭ്രാന്തരാവുമെന്നായിരുന്നു സ്വീഡിഷ് കോച്ച് ജോർജ് റെയ്നറുടെ പ്രവചനം. അദ്ദേഹം ആശിച്ചതുപോലെ ലീഡ് ഹോമിന്റെ 4-ാം മിനിറ്റിലെ അതിവേഗ ഗോളിലൂടെ ബ്രസീലിനെ ഞെട്ടിച്ചുകൊണ്ട് സ്വീഡൻ മുന്നിലെത്തി.
2: പക്ഷേ പിന്നീട് അങ്ങോട്ട് റെയ്നർ കണക്കുകൂട്ടിയതുപോലെ കാര്യങ്ങൾ നടന്നില്ല. 6 മിനിറ്റിനുള്ളിൽ മഞ്ഞക്കിളികൾ ഗോൾ മടങ്ങി.

0: പറ്റി. ഗാരിഞ്ചയുടെ മനോഹരമായ ക്രോസിൽ നിന്ന് വാവയാണ് സമനില ഗോൾ കുറിച്ചത്. അരമണിക്കൂർ പിന്നിട്ടതോടെ ഗാരിഞ്ചയുടെ മറ്റൊരു ക്രോസിൽ വെടിപൊട്ടിച്ച വാവ തന്റെ രണ്ടാമത്തെ ഗോളിലൂടെ ടീമിനെ 2-1 മുന്നിലെത്തിച്ചു.
1: പിന്നെ കണ്ടത് മുഴുവൻ പെലെയുടെ പ്രതിഭാവിലാസമായിരുന്നു. അസാധാരണമായ പന്തടക്കം, കണ്ണഞ്ചിപ്പിക്കുന്ന കാൽപെരുമാറ്റം, വിഷമകരമായ കോണുകളിൽ നിന്ന് പന്തടിക്കാനുള്ള ശേഷി, ഉയർന്നു ചാടി ശക്തമായി ഹെഡ് ചെയ്യാനുള്ള കഴിവ്, ഈ സിദ്ധികളെല്ലാം സമഞ്ജസമായി ആ കൗമാര പ്രതിഭയുടെ കളിയിൽ വിളങ്ങി. പന്തുമായി ഇരച്ചുകയറിയ പെലെ രണ്ടാം പകുതിയുടെ 10th minute വല കുലുക്കിയപ്പോൾ പിറന്നത് ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും ചരിതയേറിയ ഗോളുകളിലൊന്ന്.
0: ഒരു നീണ്ട പാസ് തുടയ്ക്ക് മുകളിൽ തൊടുത്ത് ഗോൾ പോസ്റ്റിന് തിരിഞ്ഞു നിൽക്കവേ തലയ്ക്ക് മുകളിലൂടെ മറിച്ചിട്ട് പന്ത് നിലം തൊടും മുമ്പേ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ഒന്നാം തരം ഒരു കിക്ക്. സഗാലോ 13 മിനിറ്റിനകം സ്കോർ 4-1. പക്ഷേ സ്വീഡൻ സിമോൺസിനിലൂടെ ഒരു ഗോൾ മടക്കി, സ്കോർ 2-4. എന്നാൽ പന്തിനെ മാന്ത്രികനെ പോലെ പരിലാളിക്കുന്ന പെലെയെ സ്വീഡന് തടുക്കാനാവുമായിരുന്നില്ല. തന്റെ മനോഹര ഗോളിന്റെ ആരവം അടങ്ങും മുമ്പേ പെലെ വീണ്ടും ഗോളടിച്ചു. സ്കോർ ബ്രസീൽ 5-2.
1: അങ്ങനെ സ്വീഡനിൽ ഏറ്റവും അർഹതപ്പെട്ട ടീം തന്നെ ലോകകപ്പ് ഉയർത്തി. സ്വന്തം വൻകരയ്ക്കപ്പുറം ആദ്യത്തെ കിരീടധാരണം ബ്രസീലിന്റേതുമായി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ആദ്യ ലോകകപ്പ് വിജയം അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരുന്നു ഇത്. ഒപ്പം വിശ്വ ഫുട്ബോളിലെ ഒരേ ഒരു പെലെയുടെ ഉദയവും. ലോകകപ്പ് ലീഗ് പോരാട്ടങ്ങൾ 2nd round പിന്നിടുന്നതോടെ അടുത്ത നോക്കൌട്ട് തലത്തിലെത്തുന്ന ടീമുകളുടെ ഏകദേശ ധാരണകൾ ആയി തുടങ്ങും. വമ്പൻ ടീമുകളുടെ ആരാധകർ മുഴുവൻ ഉദ്യോഗത്തിന്റെ മുൾമുനയിലാണ്. അതോടൊപ്പം അവസാന ലിസ്റ്റിൽ കയറിപ്പറ്റിയേക്കാവുന്ന കുഞ്ഞൻ ടീമുകളും ആവേശത്തിലാണ്. അങ്ങനെ പ്രവചനാതീതമായ ഫുട്ബോൾ മുന്നോട്ട് കുതിക്കുമ്പോൾ ലോകം കണ്ണും കാതും നട്ട് കാത്തിരിക്കുന്നു ചാമ്പ്യൻ ടീമിനായി. ലോകകപ്പ് ഓളപ്പെരുക്കം ഇന്ന് ഇവിടെ വരെ. ഇനി അടുത്ത തിങ്കളാഴ്ച പുതിയ വിശേഷങ്ങളുമായി ഓളപ്പെരുക്കം വീണ്ടും എത്തും. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 2:30 റെയിൻബോ FM. ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രതീഷ് ശേഖരനോടൊപ്പം സാന്ദ്ര ബേബി. സാന്ദ്ര ബേബി, ഇവിടെ ഓരോ പാട്ട് കഴിയുമ്പോഴേക്കും ഡാൻസ് നൃത്ത ചുവടുകളാണ് ഇവിടെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട്.
1: ആനന്ദകരമാക്കണം, ഉല്ലാസവേളകൾ ആനന്ദകരമാക്കണമെന്നാണ് ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുള്ളത്.
0: ഞാൻ ആ മഹാന്റെ പേര് പറയാൻ വേണ്ടി പോവുകയാണ്, ആരാണ് പറഞ്ഞതെന്നുള്ളത്
1: പറയില്ല.
0: ശരി, അപ്പം നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ വിളിച്ച് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ആ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു, എന്താണ് ഇന്നത്തെ ഗെയിം എവിടെ എന്ന്
1: ചോദിക്കുന്നുണ്ട്.
0: ഇന്നത്തെ ഗെയിം നമ്മൾ കൊടുക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു ഗെയിം തന്നെയാണ് കൊടുക്കുന്നത്. അത് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ മത്സരം വെച്ചപ്പോൾ ഞാൻ മുമ്പോട്ടതുപോലെ മത്സരം മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ വേണ്ടി ഉള്ള മത്സരം വെച്ചു. കുറെ പേർക്ക് പങ്കെടുത്തു, കുറെ പേര് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു വിളിച്ചു തിരിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ആ മത്സരം ഉണ്ടായിരുന്നു, പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രം നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയുക, സംസാരിക്കുക. പക്ഷേ അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ള ഉത്തരം നൽകാൻ പാടില്ല, എന്നാൽ മത്സരത്തിൽ നിന്ന് ഔട്ടാണ്. സ്കൂളിലാണോ പഠിച്ചത്? അതെ എന്ന് പറയാൻ പാടില്ല, അല്ല എന്നും പറയാൻ പാടില്ല. അതിന് തിരിച്ചൊരു മറുപടി പറയണം. അതെ അല്ല എന്നുള്ള ആൻസർ വരാത്ത രീതിയിൽ മലയാളം എന്ത് വാക്കും അവർക്ക് ഉപയോഗിക്കാം.
1: അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും,
0: നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിലും ചോദിക്കും, അവര് മലയാളത്തിൽ മാത്രം പറയണം. അതെ അല്ലെങ്കിൽ അല്ല പറയാനും പാടില്ല. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇന്നത്തെ ഗെയിം മനസ്സിലായെന്ന് തോന്നുന്നു. മലയാളത്തിൽ മാത്രം സംസാരിക്കുക, അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ള ഉത്തരം നൽകാതെ നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-24-28-101.
1: 0484-24-28-101.
0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഗെയിമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ എത്രയും വേഗം വിളിച്ചോളൂ, നിങ്ങളുടെ കോളുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ബിഫോർ ദാറ്റ് മനോഹരമായിട്ടുള്ളൊരു ഗാനം നിങ്ങളെ തേടി എത്തുന്നു. എൻജോയ്.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 56:51. പ്രതീഷും സാന്ദ്രയും ഇപ്പോൾ നിങ്ങളോട് പോകട്ടെ. നമ്മൾ ചോദിച്ചിരുന്നു, നമ്മൾ മലയാളത്തിൽ മാത്രം സംസാരിക്കുക നമ്മുടെ ശ്രോതാക്കൾ, ഒപ്പം അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ള ഉത്തരം നൽകാനും പാടില്ല മലയാളത്തിൽ സംസാരിക്കുമ്പോഴേക്കും. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം. ആരാണിത് വിളിക്കുന്നേ? ആഷിക്. ആഷിക് എവിടെ നിന്നാ വിളിക്കുന്നേ? എറണാകുളത്ത് നിന്ന് തന്നെ. ഇന്ന് വർക്കിംഗ് ആയിരുന്നോ? ഓക്കെ. ഇല്ല, ഗെയിം സ്റ്റാർട്ട് ചെയ്തില്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഞാനിത് കാഷ്വലി
1: ചോദിച്ചാണ്. സംസാരിച്ചോണ്ടിരിക്കാണ് ഇപ്പോ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഉടനെ തന്നെ. എവിടെ വീട്? എവിടെയാ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ എന്താ വർക്ക് ചെയ്യുന്നത്? എന്തായിട്ടാ?
2: ഞാൻ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ബിസിനസ് ആണ്. എനിക്ക് റിയൽ എസ്റ്റേറ്റ്, അതായത് ഷോർട്ട് ടേം റെന്റിൽ, എയർ ബി എൻ ബി അങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോമുകളിൽ നമ്മള് ഡെയിലി നൈറ്റ്ലി ബേസിസിൽ വീടുകളും അപ്പാർട്ട്മെന്റ്സ് ഒക്കെ റെന്റിൽ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്.
0: പക്ഷേ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി ആശിക്കുന്നുണ്ട്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ഒരു ന്യൂസ് കണ്ടപ്പോഴേക്കും 29 മുതൽ ഗതാഗത നിയന്ത്രണം, 11 മുതൽ 6 വരെ സഹോദരൻ അയ്യപ്പൻ റോഡിൽ വാഹനങ്ങൾ പ്രവേശനമില്ല. ആ അയ്യപ്പൻ റോഡിലാണ് താമസിക്കുന്നത്?
2: അല്ല
0: അല്ല,
2: എംജി റോഡിന് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനൊക്കെ അടുത്തായിട്ടാണ്. ഇവിടെ അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞിട്ട് ടെമ്പിൾ ഉണ്ട്.
0: ആ ടെമ്പിളിന്റെ അടുത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ.
2: 15 മിനിറ്റ്സ് ഉള്ളൂ.
0: ശരി. അപ്പം എന്തായിരുന്നാലും ആഷിക്ക് വിളിച്ചതിന് വളരെയധികം സന്തോഷം. അതുകൊണ്ട് തന്നെ ഇന്ന ദിവസം നമുക്ക് മത്സരം ആരംഭിക്കാം.
1: തുടങ്ങാം.
0: അപ്പം ഇനി മലയാളത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഓക്കെ പറഞ്ഞ ഇംഗ്ലീഷ് ആണ്. അപ്പൊ തന്നെ മത്സരത്തിൽ
1: നോക്കാം.
0: മലയാളത്തിൽ എന്തും പറയാം, അതെ അല്ലെങ്കിൽ അല്ലാന്ന് മാത്രം ഒഴിച്ച് എന്തും പറയാം. ഓക്കെ, ശരി. മത്സരത്തിൽ കടക്കുകയാണ്, സമയം ആരംഭിക്കുന്നു. ആഷിക്ക് ഏത്

0: സ്കൂളിലാണ് പഠിച്ചത്? ഓക്കെ, അവിടെ എത്രാം ക്ലാസ് വരെ പഠിച്ചത്? നഴ്സറിയും പ്ലസ് ടുവും എല്ലാം
1: ഇംഗ്ലീഷായി. ആംഗലേയ ഭാഷ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, ശുദ്ധ മലയാളം. ഒരു ചാൻസ് കൂടി കൊടുക്കണോ?
0: ആ, ഒരു ചാൻസ് കൂടി കൊടുക്കണം. സി ബി എസ് സി പഠിച്ചോണ്ട്
1: ഒരു ചാൻസ് കൂടി തരാം നമ്മള്.
0: സി ബി എസ് സി പഠിച്ചോണ്ടാണ് ഒരു ചാൻസ് കൂടി. ഓക്കെ, മത്സരം തന്നെയാണ്, കണ്ടിന്യൂ ചെയ്യാണ്, ഒരു ചാൻസ് കൂടി തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ആഷിക്ക് ഇവിടുന്ന് ഇപ്പം ദുബായ് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ക്ലാസ്സിലാണോ നോർമൽ ടിക്കറ്റിലാണോ പോകുന്നത്? അപ്പം ആഷിക്ക് എന്തായിരുന്നാലും വിളിച്ചതിൽ വളരെയധികം സന്തോഷം, ഇനിയും വിളിക്കാം. താങ്ക് യു, താങ്ക് യു ആഷിക്. ആഷിക് ആയിരുന്നു വിളിച്ചത്. അപ്പം ആഷിക്ക് ഇതിന്റെ തിരുന്നിട്ട് പറഞ്ഞപ്പോഴേക്കും ആദ്യം വിളിച്ചപ്പോൾ തന്നെ നഴ്സറി വന്നു, പ്ലസ് ടുവും വന്നു, രണ്ടാമത് ടിക്കറ്റിന്റെ കാര്യം കൂടി വന്നു. സി ബി എസ് സി ആണെന്ന് പറഞ്ഞു. അതെ, അതെന്താ സംഭവം വെച്ചാല് സി ബി എസ് സി ഐ സി എസ് സി പഠിക്കുന്നവര് ചിലപ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോൾ മലയാളം അല്പം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മലയാളത്തിൽ നല്ലതായിട്ട് സംസാരിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഡിപ്പെൻസ്, കാരണം അവരുടെ ഏറ്റവും കൂടുതൽ ബാക്കിയുള്ള ഭാഷകളിലാണ് അവർ കൂടുതൽ. ഇപ്പം മലയാളമൊക്കെ പഠിക്കുന്ന അവസ്ഥയാണ്, കൃത്യമായിട്ട് അവർക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് എക്സ്ക്യൂസ് കൊടുത്തത് അങ്ങനെ ഒരു കാര്യത്തിലാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, വിളിക്കേണ്ട നമ്പർ
1: 0484248101.
0: മലയാളത്തിൽ മാത്രം സംസാരിക്കുക, അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കോളുകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അമരൻ എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം ഇതാ, എൻജോയ്. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആകാശവാണി.
1: കൊച്ചി FM Rainbow 107.5
0: FM.

ഗൂഗിളോ പ്ലെക്സ് ആണ് ഗൂഗിൾ ആയത്. ഇടയ്ക്കുള്ളൊരു പേര് കേട്ടിട്ട് ആ പേര് കിട്ടിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഗൂഗിളിന് ആ പേര് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഗൂഗിളിന് പേര് കിട്ടിയത് ഇങ്ങനെയാണ്. പക്ഷേ ഇന്ന് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിങ്ങളെ തേടി എത്തുന്നത് മനോഹരമായിട്ടുള്ള മറ്റൊരു പാട്ടാണ്. എൻജോയ്.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

Ándale, ¡ey! ¡Ey! ¡Qué hora que se plena! ¡Se toca,

0: Virginia.
1: This is Ring FM 107.5. Musically yours.

സമയം 7 മണി കഴിഞ്ഞ് 12:12. അപ്പോൾ നമ്മളിപ്പം ലോകകപ്പിൻ്റെ ടൈമാണ്, ഫുട്ബോൾ ലോകകപ്പ്. എല്ലാവരും രാത്രിയൊക്കെ ഉറക്കം എണീറ്റിരുന്ന് ഓരോ കളികളും കണ്ട് ആസ്വദിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ടീം കാണും, ഫേവറേറ്റ് ടീം കാണും. ഇപ്പോൾ ഫ്രാൻസ് ആയിക്കോട്ടെ, ബ്രസീൽ ആയിക്കോട്ടെ, അർജൻറ്റീന ആയിക്കോട്ടെ, എല്ലാവർക്കും ഓരോരോ രാജ്യങ്ങളൊക്കെ അവർക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഇപ്പം നമ്മൾ സ്വർണത്തിൻ്റെ വില പലപ്പോഴും പറയാറുണ്ട്, അതുപോലെ തന്നെയാണ് സ്വർണ്ണ വില നമ്മുടെ ലോകകപ്പിൻ്റെ മൂല്യവും ഇരട്ടിയാക്കിയിട്ടുണ്ട്. അതെങ്ങനെയെന്നറിയില്ലേ, ഈ സ്വർണത്തിൽ പൊതിഞ്ഞ ലോകകപ്പ് ട്രോഫിയുടെ മൂല്യം ഇരട്ടിയായെന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ. അതായത് 18 കാരറ്റ് സ്വർണം ഉപയോഗിച്ചാണ് ഈ ഒരു ലോകകപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. 6.175 കിലോഗ്രാം തൂക്കമുള്ള കപ്പിൽ 4.93 കിലോ സ്വർണമാണ്. 2022 ലോകകപ്പിൽ ട്രോഫിയുടെ മൂല്യം 2.62 കോടി, അതായത് ഏകദേശം 2,70,000 രൂപയായിരുന്നെങ്കിൽ ഇപ്പോഴത് 6.75 കോടി രൂപയായി. അതായത് $7,13,000 അങ്ങനെയായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്വർണത്തിൻ്റെ ഈ ഒരു കുതിപ്പൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ ലോകകപ്പിൻ്റെ വേൾഡ് കപ്പ് ഫുട്ബോൾ കാണുന്നത് മാത്രമല്ല, അതിൻ്റെ ആ ഒരു മൂല്യവും ഇരട്ടിയായിട്ടുണ്ട്. ഇരട്ടിയല്ല, ഇരട്ടീൻ്റെ ഇരട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഓരോ ഈ ലോകകപ്പിൽ ഇപ്പം 4 വർഷം കഴിയുമ്പോൾ വരുന്ന ലോകകപ്പിലെ ഓരോ ടീമിനെയും നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴേക്കും അവരൊക്കെ ജയിക്കണമെന്നൊക്കെ തന്നെയാണ് ഓരോരുത്തർക്കും ഒരു ആഗ്രഹമുള്ളത്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഒപ്പം കളിക്കാർക്കും സ്വന്തം ടീം ജയിക്കണമെന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും ആവശ്യമാണ്. അപ്പോൾ എല്ലാവരുടെ കനവുകളും പൂവണിയട്ടെ. അപ്പോൾ ആ കനവുകളെല്ലാം പൂവണിയാൻ വേണ്ടി ഇപ്പോൾ ആകാശവാണി കൊച്ചി കഴിയുമ്പോൾ 107.5 ലൂടെ മനോഹരമായ ഒരു ഗാനം.

0: ഓൺ ടു ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: യെസ്.
0: ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 20 മിനിറ്റ് 57 സെക്കൻഡ്. സാന്ദ്ര എവിടെയായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടിക്ക് നടക്കുന്നുണ്ടല്ലോ ഓരോ പാട്ടുകൾക്ക് തപ്പിയിട്ട്.
1: പാട്ട് നല്ല പാട്ടുകൾ എടുക്കാൻ നമ്മുടെ ശ്രോതാക്കളെ നമുക്ക് നല്ല പാട്ടുകൾ കേൾപ്പിക്കണല്ലോ.
0: അതെ, തീർച്ചയായും. അപ്പൊ പാട്ടുകൾ എടുക്കാൻ വേണ്ടി അപ്പുറത്ത് പുറത്തൊക്കെ തുള്ളിച്ചാടി നടക്കുന്നത് കണ്ടായിരുന്നു തിരിച്ചിൻ്റെ അടുത്ത്. അപ്പൊ ഈ പാട്ടുകൾ നമ്മളിപ്പോ കേൾക്കുമ്പോൾ നമുക്ക് ആയുസ് കിട്ടും എന്ന് പറയുന്നുണ്ട് തിരിച്ചിൻ്റെ അടുത്ത്, കാരണം ആയുസ് കൂടും സന്തോഷം കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രോതാക്കൾക്കും അതറിയാം. അതുപോലെ തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കുന്നതനുസരിച്ചിട്ട്, ഹെൽത്തി ആയിട്ടിരിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് ആയുസ് കൂടും എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
1: പിന്നെ തീർച്ചയായിട്ടും.
0: അപ്പം ഈ അമിത ഭാരം അത് ഒഴിവാക്കണമെന്നാണ് അമിത വണ്ണത്തെക്കുറിച്ച് പലരും പറയുന്നുണ്ട്. കാരണം ഒരു കാലത്ത് അമിതവണ്ണം ആരോഗ്യത്തിന്റെ ലക്ഷണമായൊക്കെ കരുതപ്പെട്ടിരുന്നു, പക്ഷെ ഇക്കാലത്ത് അങ്ങനെയല്ല. ഇത് കൃത്യമായ ചികിത്സ ആവശ്യമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഹോർമോൺ വ്യതിയാനം കാരണം സ്ത്രീകളിൽ പലപ്പോഴും ഈ അമിതവണ്ണം വരുന്നുണ്ട്.
1: അതുപോലെ മാനസിക സമ്മർദ്ദങ്ങള്, ഉറക്കക്കുറവ്, ഇതൊക്കെ ഒരു റീസൺ ആണ്.
0: അതുപോലെ ഈ പ്രമേഹം, ഹൃദ്രോഗം, വൃക്കസ്തംഭനം, മുട്ടുവേദന, ഈ അതുപോലെ 30 ക്യാൻസറുകൾ എന്നിവയുൾപ്പെടെ 250 രോഗങ്ങളാണ് അമിതവണ്ണം മൂലം ഉണ്ടാകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞില്ലേ, അമിത വണ്ണം വരാം, പക്ഷെ അമിത വണ്ണം വരുമ്പോഴും നമ്മൾ

ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഈ വണ്ണം ഉണ്ടെങ്കിലും വണ്ണം ഇല്ലെങ്കിലും, ഇപ്പോൾ ഒരു ഭാരമുള്ള ആൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ വ്യായാമം കൊണ്ട് വണ്ണം കുറയ്ക്കുമ്പോഴേക്കും താഴെ അയാളുടെ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് ഇതെന്ത് പറ്റി, ഇതെന്ത് രോഗമാണ്, എന്തെങ്കിലും അസുഖം ബാധിച്ചു എന്നുള്ള ചോദിക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ അമിതവണ്ണം അല്പം കുറയുമ്പോൾ പോലും ഈ മരുന്ന് കഴിക്കുന്നവർ അവർ നിർത്തും. കാരണം എല്ലാവരും കൂടി ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴേ. അപ്പോൾ ഈ ഒരിക്കലും ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ നമ്മൾ അസ്വസ്ഥത പെടാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേര്, ഏകദേശം 26.1% പേർക്ക് അങ്ങനെ ശരീരഭാരം വീണ്ടും കൂടി പരിഹാസം കേട്ടിട്ട് അവരത് നിർത്തും. ചേട്ടാ, ഇവരെ ബാക്കിയുള്ളവരെ നമ്മൾ നോക്കിയിട്ട് സമൂഹത്തിൽ ജീവിക്കേണ്ടത്, ഇവരിങ്ങനെ ചോദിക്കുന്നത് എനിക്കെന്ത് വേറെ എന്തോ അസുഖമാണെന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് നിർത്തുന്നു, വ്യായാമം നിർത്തുന്നു, വീണ്ടും വണ്ണം വയ്ക്കാൻ വേണ്ടി നടക്കുന്നു. സി, എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ആയുസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ കമന്റുകളെ ഒരിക്കലും ഭയക്കരുത്. അതെ, അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ആയുസ്സും കൂട്ടി കിട്ടത്തുള്ളൂ. അപ്പം ഹെൽത്തി ആയിരിക്കുന്ന നമ്മൾ പ്രേക്ഷക നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി, അപ്പം ഓരോരുത്തർക്കും വേണ്ടിയിട്ട് തിരിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഇപ്പം ടി വിയിൽ നിങ്ങൾ കാണുന്ന പരിപാടിയാണെങ്കിൽ പ്രേക്ഷകരായിട്ട് നിങ്ങൾ കാണും, അല്ലെങ്കിൽ റേഡിയോയിൽ കേൾക്കുന്ന പരിപാടിയാണെങ്കിൽ ശ്രോതാക്കളായിട്ട് നിങ്ങൾ കേൾക്കുകയും ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു.

0: ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ രണ്ട് MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരിമരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരിമരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നി പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹൈ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ് മേ ബി ആജ് ഹമാരെ സാമനെ ഖഡേ ഹൈ. യേ സഭി ചീസേ യേ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയേ ഹമാരി പ്രതിക്രിയ ഏക റോഡ് മാപ് ആധാരിത് ഹോനി ചാഹിയേ ഓർ ഉസ്മേ ആധുനിക് ഇന്റലിജൻസ് ലീഡ് ബേസ്ഡ് പ്രതിക്രിയ ഹോണി ചാഹിയേ, ടെക്നോളജി ഡ്രിവൻ അപ്രോച്ച് ഹോണ ചാഹിയേ ഓർ നെറ്റ്വർക്ക് സെൻട്രിക് ലഡായി ഹമനെ കർനി പഡേഗി.
0: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നുവരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു.
1: സാരേ വിശ്വ കാ ഗ്രോത്ത് കാ സ്തര ക്യാ ഹൈ, സ്പ്രധാ മേ കോമ്പറ്റിറ്റീവ്നെസ് മേ കഹാ ഖഡാ ഹൈ, ദീസ് ആർ ദി ത്രീ ഇമ്പോർട്ടന്റ് സെക്ടേഴ്സ് വിച്ച് ആർ ഗോയിങ് ടു ഡിസൈഡ്. ഓൾസോ ദി ജിയോ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഓഫ് ദി വേൾഡ്. അഭി ആപ്നെ ദേഖാ ഓപ്പറേഷൻ സിന്ധൂർ ഹുവാ തോ ജിത്നാ ഭീ വാർഫെയർ ഹൈ വോ സ്പേസ് ടെക്നോളജി ഓർ ന്യൂക്ലിയർ സെക്ടർ പർ ഹി നിർഭർ ഹൈ. और मुझे ये कहते हुए खुशी है कि अनलाइक मे बी वॉट वॉज हैपनिंग अबाउट टू डिकेड्स बैक, आज हम उसी स्तर पर खड़े हैं जहां दूसरे देश हैं.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെറുതെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ 11 ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരുരാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. June 27, 28, 29, 30 പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M. Liju. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റും 26 സെക്കൻഡും ആയിരിക്കുന്നു.
1: അപ്പോൾ പിരിയാനുള്ള
0: സമയമായിരിക്കുന്നു. അപ്പം സാന്ദ്ര, ഇപ്പം സാന്ദ്രയും പ്രതീക്ഷയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. പക്ഷേ നമ്മളിപ്പോൾ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും സാന്ദ്ര, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പലപ്പോഴും ഈ ഒരു സമയത്ത് എന്താ പറയുക, ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ട് OTP നമ്പരും എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ സാന്ദ്ര പറഞ്ഞു കൊടുക്കും. പക്ഷേ എൻ്റെ ഒരു സഹോദരി ചെയ്തു. കാരണം അപ്പോഴും പറപരമായി സംബന്ധമോ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട്, ക്രെഡിറ്റ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേറെ ഏതോ ഒരു മൂഡിലായിരുന്നു. അപ്പൊ ഈ കംപ്ലീറ്റ് നമ്പേഴ്സും പറഞ്ഞു കൊടുത്ത് അവരുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ കംപ്ലീറ്റ് പോവുകയാണ് ചെയ്ത് തിരിച്ചെന്റെ തന്നിട്ട്. പിന്നെ അത് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു, പക്ഷെ കുറച്ച് പൈസ തിരിച്ചു കിട്ടി, കുറച്ച് പൈസ പോകുന്ന ഒരു അവസ്ഥ വന്നു. കാരണം നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ വർക്കിന്റെ ടെൻഷനിലിരിക്കുമ്പോഴേക്കും അപ്ഗ്രേഡ് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വിളിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത് തരാം. അപ്പം OTP ഒക്കെ കൊടുക്കുമ്പോൾ ഒരിക്കലും ഫോണിൽ കൂടി OTP കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം കൊടുക്കുക, അത്രയ്ക്ക് സുപരിചിതമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. ഈ ഡിജിറ്റൽ സുരക്ഷ, അത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് നിങ്ങളുടെ ഫോൺ, പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ഓൺലൈൻ അക്കൗണ്ടുകൾ, അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഹാക്കിംഗ്, ഫിഷിംഗ്, ഡേറ്റ തെഫ്റ്റ് ഒക്കെ വഴി സൈബർ ഭീഷണിയിലൊക്കെ ആയിരിക്കുകയാണ് ഇപ്പോൾ മെജോറിറ്റി. ഇപ്പൊ എല്ലാവരും തന്നെ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണല്ലോ. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം ഇപ്പൊ അക്കൗണ്ട് ത്രൂ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗൂഗിൾ പേന്റെ ഒക്കെ ഉപയോഗം കൂടുതലായതുകൊണ്ട് എല്ലാ മൊബൈൽ ഫോൺസും ലിങ്ക്ഡ് ആയിരിക്കും, നമ്പേഴ്സ് എല്ലാം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് മോഷ്ടിച്ച് കൊണ്ടുപോകാനും പറ്റും.
0: അതുപോലെ ലോട്ടറി അടിച്ചെന്നോ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയെന്നോ പറഞ്ഞു വരുന്ന ഇന്റർനാഷണൽ വാട്സ്ആപ്പ് കോളുകളൊന്നും പ്രതികരിക്കാതിരിക്കുക. ഈ ഔദ്യോഗിക സ്ഥാപനങ്ങൾ ഒരിക്കലും വാട്സ്ആപ്പ് വഴി വ്യക്തിഗത വിവരങ്ങളൊന്നും ചോദിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഉയർന്ന ലാഭം ഉറപ്പു നൽകുന്ന നിക്ഷേപ പരസ്യങ്ങളിലൊക്കെ ചെന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലിങ്കുകൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനൊക്കെ പറയും, അതൊന്നും ചെന്ന് ലിങ്ക് ചെയ്ത് കഴിയരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബയോമെട്രിക് ആദ്യം നമുക്ക് ആധാർ വിവരങ്ങൾ നമുക്ക് ആധാർ ആപ്പ് വഴി ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അത് ചെയ്യുക.
1: അതുപോലെ തന്നെ നമുക്ക് ശക്തമായിട്ടുള്ള പാസ്വേഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഓരോ അക്കൗണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇമെയിലിന് ഒരു പാസ്വേഡ്, അത് തന്നെയായിരിക്കും നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ്. എല്ലാത്തിനും സെയിം പാസ്വേഡ് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പാസ്വേഡ് മാനേജർ ആപ്പുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്.
0: അതുപോലെ തന്നെ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന, ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്യും, അപ്പോൾ കിട്ടുന്ന ഒരു ബാങ്കിന്റെ കസ്റ്റമർ കെയർ നമ്പറിൽ നിന്ന് വിളിക്കും, ചിലപ്പോൾ അത് വ്യാജമാകാം. ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പാസ്ബുക്കിൽ അങ്ങനെ കാണുന്ന നമ്പറിൽ മാത്രമേ വിളിക്കാവൂ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനിയും വേറെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള വഴിയുണ്ടല്ലോ.
1: അതെ അതെ, ലോഗിൻ ചെയ്യുമ്പോൾ OTP അല്ലെങ്കിൽ ആപ്പ് വഴി ഭയങ്കരമായിട്ടുള്ള സുരക്ഷ നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ,
0: ഇതിപ്പോ നിന്റെ പാസ്വേഡ് എഴുതി വെച്ചിട്ട് പാസ്വേഡ് മറക്കാനായിരിക്കും വേണ്ടി എല്ലാരും കൂടി കാണുന്ന രീതിയിലുണ്ട് പാസ്വേഡ് എഴുതിയിരിക്കുന്നത്, സ്വകാര്യമായിട്ട് സംരക്ഷിക്കുകയും വേണം. പിന്നെ എങ്ങാനും സാമ്പത്തിക തട്ടിപ്പിന് ഇരയാൽ തന്നെ ഒട്ടും വൈകാതെ 1930 എന്ന നമ്പറിലോ അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന പോർട്ടലിലോ പരാതിപ്പെടുക. ഇത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഇത് സംഭവം നടന്ന ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ അവർ എന്ന് പറയും. ആ മണിക്കൂർ തന്നെ ഇത് ചെയ്താൽ മാത്രമേ കൂടുതൽ ഇതായിട്ട് എഫക്റ്റ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ.
1: അതെ അതെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പബ്ലിക് വൈഫൈ, സുരക്ഷിതമല്ലാത്ത പൊതു സ്ഥലത്ത് പബ്ലിക് വൈഫൈ ഒന്നും കണക്ട് ചെയ്യാണ്ടിരിക്കുക പൊതുവെ.
0: അതിൽ ഏറ്റവും വലിയ സംഭവം ചില ബാങ്കിന്റെ ആപ്പ് ഞാൻ കഴിഞ്ഞ തവണ തുറന്നപ്പോൾ തന്നെ അത് പബ്ലിക് വൈഫൈ ആയിരുന്നു. അപ്പം പബ്ലിക് വൈഫൈ എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈ തന്നെയാണ്. പക്ഷെ അപ്പോഴേ ബാങ്കിന്റെ ആപ്പ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തൊട്ടും സുരക്ഷിതമല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് വാണിംഗ് തരികയാണ്. നമ്മളപ്പം കേട്ടില്ല എന്റെ വീട്ടിലെ വൈഫൈ തന്നെയാണ് എന്താണ് പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ അതിന്റെ പാസ്വേഡ് വേറൊരു ആൾക്കാരെയായിരിക്കാം. അപ്പം ഞാൻ ഉടനെ വീണ്ടും എന്റെ മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയാണ് ചെയ്തത്. തീർച്ചയായും ഡിജിറ്റൽ സുരക്ഷ ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. സോ എല്ലാവരും നിങ്ങളുടെ സാമ്പത്തികം, ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു സാമ്പത്തികം സൂക്ഷിച്ചു വെക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓരോരുത്തരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും അപ്പോൾ എന്തായിരുന്നാലും ഈ സാമ്പത്തിക സുരക്ഷയുടെ കാര്യമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോയാലോ. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 നെക്സ്റ്റ് സോങ് ഫ്രം ദ മൂവി റെട്രോ.

0: Yes.
1: I want to go drive time music. അപ്പോൾ എന്തുവാ സമയം എങ്ങനെ 7 മണി കഴിഞ്ഞ് 52 മിനിറ്റും 58 സെക്കൻഡും ഒക്കെ ആയിരിക്കുകയാണ്. അപ്പം സാന്ദ്ര, അപ്പം നമ്മൾ ഇന്നത്തെ
0: ഓൺ
1: ദ ഗോ ഇവിടെ തീരാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളോട് പ്രതികരിക്കുകയും ഉണ്ടായിട്ടുണ്ട്.
0: അതെ അതെ, നമ്മുടെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടായിരുന്നു, അതെല്ലാം അവർ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഫോൺ ചെറിയൊരു സാങ്കേതിക തകരാറ് വന്നത് ഒഴിച്ചാൽ
1: അതിന് പ്രത്യേകിച്ച് എല്ലാ ശ്രോതാക്കളോടും ക്ഷമാപണം നടത്തുകയാണ്. അതൊരു ചെറിയ നമുക്ക് അറിയാം, കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പൊ അത് ഉടൻ തന്നെ പരിഹരിക്കുന്നതായിരിക്കും. അപ്പം വിളിച്ചവര് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട, അടുത്ത പ്രോഗ്രാമിലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് നിങ്ങൾ വിളിക്കുക, അപ്പോഴേക്കും അതൊക്കെ ശരിയാവും. അപ്പൊ അതിന് പ്രത്യേകം സോറി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും രണ്ടുപേരും പറയുകയാണ്. അപ്പം നിങ്ങൾ ഇനിയും നമ്മള് മറ്റൊരു ദിവസം നമുക്ക് കേട്ടുമുട്ടാം.
0: യെസ്,
1: അതുവരേക്കും ഞാൻ പ്രതീക്ഷകരും എന്നോടൊപ്പം സാന്ദ്രയും ഇവിടെ പറയുകയാണ്.
0: ബൈ ബൈ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. സീഷെൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുഎസ് ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിന് ഇരു രാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ 152 തസ്തികകൾ അനുവദിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവായതായി ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: News Rainbow.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. സീഷെൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ആനുകൂല്യങ്ങൾ വ്യാപാര സംരംഭങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ രാജ്യത്തുടനീളം 1000 ഉപദേശകരെ നിയോഗിക്കുമെന്നും ട്രേഡ് പോർട്ടൽ നൽകിയിരിക്കുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെയും മറ്റന്നാളും കർണാടകയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. നാളെ ബംഗളൂരിൽ നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ 517 ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും.

0: തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രി സൂപ്രണ്ടായി പീഡിയാട്രിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഐ റിയാസിനെ നിയമിച്ചു. പീഡിയാട്രിക് സർജറി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ സുനിൽ എസ് മേനോനാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 183 റൺ വിജയലക്ഷ്യം. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് എം പി സി സദാനന്ദൻ മാസ്റ്റർ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 127 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. റെയിൻബോ വാർത്തകൾ അവസാനിക്കുന്നു.
1: ന്യൂസ് റെയിൻബോ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് അരികെ എന്ന പ്രോഗ്രാമിലേക്ക് ശ്രോതാക്കൾക്ക് വാട്സപ്പിൽ കൂടി മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഇന്ന് അരികെയുടെ വിഷയം പ്രണയ സ്വപ്നങ്ങൾ എന്നതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, പ്രണയ സ്വപ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് വാട്സപ്പിൽ നിങ്ങൾക്ക് ഇപ്പോഴേ പ്രതികരിക്കാവുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 8547341075. ഇന്ന് രാത്രി 10 മണി മുതൽ അരികെ പ്രോഗ്രാമിൽ വിഷയം പ്രണയ സ്വപ്നങ്ങൾ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണി മുതൽ നിങ്ങളുടെ പ്രിയ പരിപാടി അരികെ അരികെ ഇന്നത്തെ വിഷയം പ്രണയ സ്വപ്നങ്ങൾ എന്നതാണ്. എല്ലാ ശ്രോതാക്കൾക്കും രാത്രി 10 മണി മുതൽ ആകാശവാണിയുടെ 0484 2428101 എന്ന നമ്പറിൽ വിളിച്ച് അരികയിൽ ഇന്നത്തെ വിഷയമായ പ്രണയ സ്വപ്നങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. ഒപ്പം പ്രണയ സ്വപ്നങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ 8547341075 എന്ന വാട്സപ്പിലും അയക്കാവുന്നതാണ്. അരികെ ഇന്ന് രാത്രി 10 മണി മുതൽ.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അരികയിലേക്ക് സ്വാഗതം. അരികെ ഇന്ന് പ്രണയ സ്വപ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പ്രദീഷ് ശേഖർ, എന്നോടൊപ്പം
1: ഞാൻ സാന്ദ്ര.
0: പ്രണയ സ്വപ്നങ്ങൾ, പ്രണയമില്ലാത്തവരായി ആരുമില്ല, സ്വപ്നങ്ങൾ ഇല്ലാത്തവരുമായും ആരുമില്ല. പ്രണയമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ആദ്യ മഴയാണ്. അതൊരു വികാരമല്ല, അത് മനസ്സിൽ ആദ്യമായി പെയ്യുന്ന ഒരു മഴയായി മാറുമ്പോൾ, ചില മഴകൾ ഭൂമിയെ നനയ്ക്കുന്നത് പോലെ ചില പ്രണയങ്ങൾ ആത്മാവിനെ നനയ്ക്കും.
1: പ്രണയം, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വ്യത്യസ്തമായ ഓർമ്മകളും സ്വപ്നങ്ങളും കടന്നു വരും. ചിലർക്കത് ആദ്യമായി കൈകോർത്ത നിമിഷമാണ്, ചിലർക്കത് പറയാതെ പോയ ഒരിഷ്ടം.
0: ആരും കാണാതെ ഹൃദയത്തിൽ മുളയ്ക്കുന്ന ആ ഒരു പൂവാണ് പ്രണയം. ആ പൂവിൻ്റെ സുഗന്ധമാണ് സ്വപ്നങ്ങൾ. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിരിയുന്ന ആ മനോഹരമായ ആ കാലാവസ്ഥയുടെ

0: പേരാണ് പ്രണയം. പ്രണയത്തിനെ സ്വപ്നം കാണാത്തവരും സ്വപ്നത്തെ പ്രണയിക്കാത്തവരും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ പ്രണയ സ്വപ്നങ്ങൾ, ആ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ വേണ്ടി വിളിക്കുക.
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04 84 24 2 1 01.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കോളുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കേൾക്കാം അരികിലെ ആദ്യ ഗാനം.

0: അരികെ, ഇന്ന് സംസാരിക്കുന്നത് പ്രണയ സ്വപ്നങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ആദ്യത്തെ കോളർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്.
1: ഹലോ,
2: ഹലോ,
1: ഇതാരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് ആര്യ.
1: ആര്യ, ആര്യ എവിടുന്നാ വിളിക്കുന്നേ?
2: വൈറ്റില.
0: ആര്യ, നമ്മൾ ഇന്ന് അരികയിലെ പ്രണയ സ്വപ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് ആര്യക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്?
2: പ്രണയിക്കാത്തായിട്ട് മനസ്സിലില്ലല്ലോ, ഞാനും പ്രണയിക്കുന്ന ഒരാളാണ്.
0: ഓക്കെ, അപ്പം ആ പ്രണയത്തെ കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നത് യാഥാർത്ഥ്യമാകുന്നുണ്ടോ?
2: യാഥാർത്ഥ്യമാകാൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ.
0: ഓക്കെ, അപ്പോ കല്യാണം അടുത്തിരിക്കുകയാണ്?
2: ഏകദേശം.
0: എത്ര നാളായി പ്രണയിക്കുന്നുണ്ടായിരുന്നു?
2: 10 വർഷം.
1: 10 വർഷത്തെ പ്രണയമാണ്.
2: അതെ അതെ.
0: അപ്പൊ ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് പോലെ അങ്ങനെ തന്നെ പ്രണയിച്ചതാണോ?
2: സ്വപ്നം കാണുന്നത് പോലെ തന്നെയുള്ളൊരു പ്രണയം.
0: ഇത് നിങ്ങള് സ്കൂളിലെല്ലാം കണ്ടുമുട്ടി കോളേജിലെല്ലാം കണ്ടുമുട്ടിയതാണോ?
2: സ്കൂളില്.
0: എന്താണ് ഇപ്പൊ ഈ സ്വപ്നങ്ങൾ, നമ്മള് പ്രണയങ്ങളുടെ കൂട്ടായിട്ട് വരും, പ്രണയങ്ങൾ സ്വപ്നങ്ങളുടെ കൂട്ടായിട്ടും വരും, നിങ്ങളെ അടുപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ എന്താണ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രണയിക്കാനും സ്നേഹിക്കാനുമുള്ള ഏറ്റവും ഒരു വലിയ പോയിന്റ് ആയിട്ട് തോന്നിയ എന്താണ്? ഫുഡ്.
1: ഭക്ഷണപ്രിയരാണ് രണ്ടാളും.
0: അപ്പോ പിണക്കം ഉണ്ടായിരുന്നാലും സ്നേഹം കൂടിയാലും ഭക്ഷണത്തിൽ
1: കോംപ്രമൈസ് ചെയ്യും.
2: ഓക്കെ,
0: അപ്പോ എന്തായിരുന്നാലും ഈ ഒരു പ്രണയ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങള് സ്വപ്നങ്ങൾ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ടോ?
2: രണ്ടുപേരും പങ്കുവെക്കാറുണ്ട്.
0: ആ സ്വപ്നങ്ങളൊക്കെ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ടോ?
2: രണ്ടുപേരുടെ സ്വപ്നങ്ങൾ രണ്ട് രീതിയിലാണ്, അത് രണ്ടും ഒരുമിച്ചാക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്.
1: നിങ്ങളുടെ പ്രണയ സ്വപ്നങ്ങളെ വിവരിക്കുന്ന ഒരു പാട്ട്, ഇപ്പൊ ആര്യയുടെ പ്രണയ സ്വപ്നങ്ങളെ വിവരിക്കുന്ന ഒരു പാട്ട് തിരഞ്ഞെടുക്കേണ്ടി വന്ന, ഏത് പാട്ടായിരിക്കും ചൂസ് ചെയ്യാ?
2: അങ്ങനെ ചോദിച്ചാല് പൂമരം സിനിമയിലെ പാട്ടായിരിക്കും.
0: പൂമരത്തിലെ പാട്ടാണ്? ഏത് പാട്ടാണ് പൂമരത്തിലെ?
2: ഞാനും ഞാനും എന്റെ ആളും. അത് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന ടൈമിൽ ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സെലിബ്രേഷനിലൊക്കെ ഞങ്ങൾ അവരുടെ സെൻഡ് ഓഫ് പ്രോഗ്രാമിന് ഞങ്ങൾ പാടിക്കൊടുത്ത പാട്ടായിരുന്നു. അത് കാരണം എനിക്കത് ഭയങ്കര നഷ്ടമാണ്.
1: അതെ, അടുത്ത് ഇരിക്കുന്ന ഒരു പാട്ടാണ്.
0: അതെ അതെ. അപ്പൊ എന്തായാലും ആര്യ, കല്യാണത്തിന് ഞങ്ങളെയൊക്കെ വിളിക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരുപാട്, നിങ്ങൾ രണ്ടുപേരും സ്വപ്നങ്ങൾ കാണട്ടെ. ആ സ്വപ്നങ്ങളെയൊക്കെ രണ്ടുപേരും ചേർത്ത് പിടിച്ച് സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോട്ടെ.
2: അപ്പൊ
0: താങ്ക് യു ആര്യ, താങ്ക് യു വിളിച്ചതിന്. ആര്യയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ അരികയിൽ ഉണ്ടായിരുന്നത്. പ്രണയ സ്വപ്നങ്ങൾ എന്ന വിഷയത്തിൽ അരികയിൽ നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ
1: 04 84 24 2 1 0 1.
0: നിങ്ങളുടെ കോളുകൾക്കായി കാതോർത്തിരിക്കുന്നു. ഈ പ്രണയ സ്വപ്നങ്ങളിൽ മറക്കാനാകാത്ത ഒരു ഗാനമുണ്ട്. ആ ഗാനം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി.
3: കൺമണി അൻപോടെ കാതലൻ നാം എഴുതും ലെറ്റർ മടൽ ഇല്ല കടുതാശി വെച്ചിക്കലാമാ കടിതമ്മേ ഇരിക്കട്ടോ പടി.
4: കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ.
3: പാട്ടாக படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
4: பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்க சௌக்கியமே.
3: உன்ன நினைச்சு பாக்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உக்காந்தா அந்த எழுத்துதான் வார்த்தை.
4: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
3: அதேதான் பிரமாதம். கவிதை கவிதை படி.

0: അരികയിൽ നമ്മൾ പ്രണയ സ്വപ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ പ്രണയ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മറ്റൊരു കോളർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്.
1: ഹലോ,
2: ഹലോ,
1: ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് ലാവണ്യ എന്നാണ്.
0: ലാവണ്യ?
2: അതെ.
0: ലാവണ്യ എവിടെന്നാ വിളിക്കുന്നത്?
2: ഞാൻ വൈപ്പിന്നാണ്.
0: വൈപ്പിനെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ന് അരികയിൽ ഇന്ന് പ്രണയ സ്വപ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം സ്വപ്നങ്ങൾ പ്രണയങ്ങളായിട്ടുണ്ടോ അതോ പ്രണയം സ്വപ്നങ്ങളായിട്ടുണ്ടോ, എന്താണ് ലാവണ്യക്ക് പറയാനുള്ളത് വിഷയത്തിൽ?

0: സത്യം പറഞ്ഞാൽ എന്റെ ലവ് മാരേജ് ആണ്.
1: ഓക്കെ.
0: ഞാൻ എനിക്ക് എന്റെ സ്വപ്നത്തിലുള്ള ഒരാളെ തന്നെ എനിക്ക് കിട്ടിയത്.
1: ഓക്കെ. എത്ര നാളത്തെ പ്രണയമായിരുന്നു?
0: അധികം നാളൊന്നും ഉണ്ടായില്ല. പ്രണയിച്ചു, ഇഷ്ടപ്പെട്ടു, വീട്ടിൽ വന്ന് ചോദിച്ചു, കല്യാണം കഴിച്ചു.
1: എന്തായിരുന്നു അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി?
0: എന്ത് കാര്യത്തിനും എനിക്ക് സപ്പോർട്ടാണ്. എന്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരന്റെ ഒരു മൂവ്മെന്റ് ഉണ്ട്. എന്റെ ഏതൊരു വിജയ ഇപ്പൊ ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ ഒരു വിജയത്തിന് മുമ്പിൽ സ്ത്രീ എന്നാ പറയണത്. പക്ഷെ എനിക്കത് നേരെ തല തിരിഞ്ഞ എന്റെ ഏതൊരു വിജയത്തിന്റെ മുന്നില് എന്റെ ഹസ്ബൻഡാണ്.
2: ഒത്തിരി സന്തോഷം ഇങ്ങനൊരു വാക്കുകൾ കേൾക്കുന്നതിൽ. തീർച്ചയായിട്ടും.
1: അപ്പൊ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടോ?
0: ഇല്ലില്ല, ഞാൻ ഹൗസ് വൈഫ് ആണ്. പുള്ളിക്കാരൻ ഡിപിഒയിലുള്ള ജോലിയാണ്.
1: അദ്ദേഹം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണോ?
0: പുള്ളിക്കാരൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അറിഞ്ഞിട്ടില്ല ഞാനിത് വിളിച്ചേക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, അപ്പൊ അതിന്
1: കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. അപ്പം ഈ ഒരു പ്രണയ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പല സ്വപ്നങ്ങളും നടക്കാറില്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ളൊരു കാര്യമാണ് ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം. കാരണം എൻ്റെ എല്ലാ ഇതിനും വിജയത്തിനും പിന്നിൽ എൻ്റെ ഭർത്താവാണ് എന്നുള്ളത്, എൻ്റെ പ്രണയിതാണെന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിനോട് ഞങ്ങളുടെ ഒരു അന്വേഷണം പറയണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പാട്ട് ഏതെങ്കിലും വേണമെന്നുണ്ടോ നാരികയിലൂടെ? പ്രണയഗാനം സിനിമയിലെ ഒരു വേനൽ പുഴയിൽ നിന്നുള്ള ഗാനം. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും
2: അത് വെച്ച് തരാം.
1: എന്തായാലും വിളിച്ചതിന് വളരെയധികം നന്ദി. ഇനിയും വിളിക്കാം.
0: താങ്ക് യു.
2: ലാവണ്യ.
1: ലാവണ്യ അല്ലേ,
2: എനിക്ക് ഏറ്റവും ടച്ചിങ് ആയത് ആ വരികളാണ്. എന്റെ ഹസ്ബൻഡാണ് എന്റെ എല്ലാ വിജയത്തിനും പിന്നിൽ നിന്നുള്ളത്. ഒരു സ്ത്രീ അത് പറയണമെന്നുണ്ടെങ്കിൽ എത്ര നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ.
1: അവിടെ നിന്ന് കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നല്ലോ ഓപ്പോസിറ്റ് സന്ദ്രയുടെ.
2: ഒരുപാട് സന്തോഷമായി എനിക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ.
1: സത്യം സത്യം പറഞ്ഞാൽ ആ സ്ത്രീയും പുരുഷനും അങ്ങനെ വിഭിന്നമായിട്ട് നിൽക്കേണ്ട ഒന്നുമല്ല. രണ്ടുപേരുടെയും വിജയത്തിന് പിന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
2: സപ്പോർട്ടും
1: സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വേണമെന്നുള്ളതാണ്. അതാണ് ഒരു ദാമ്പത്യ വിജയത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതും, ഒപ്പം പ്രണയത്തിൻ്റെ വിജയം എന്ന് പറയുന്നതും, പിന്നെ ഈ സ്വപ്നങ്ങളോട് കൂട്ടുകൂടി ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വലിയൊരു ബോണ്ട് വേണം അവർ തമ്മിൽ.
2: സത്യം.
1: എന്തായാലും അരികയിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0484-2428-101. അപ്പോ
2: നല്ലൊരു ഗാനം,
1: നല്ലൊരു ഗാനം, ഒപ്പം
2: ലാവണ്യ ചോദിച്ച ഗാനം,
1: ഒരു വേനൽപ്പുഴയിൽ നിന്ന് ആ ഗാനം.

0: അരികയിൽ ഇന്ന് നമ്മൾ പ്രണയ സ്വപ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ഒരാളായിട്ട് ചിലർ കടന്നു വരുമെന്ന്, അങ്ങനൊരു വെറും മനുഷ്യനായിട്ടല്ല അവർ കടന്നു വരുന്നത്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ഒരു ചിത്രകാരനായിട്ടാണ് അല്ലെങ്കിൽ ചിത്രകാരിയായിട്ടാണ്. അവരുടെ ഒരു ചിരി ഒരു ദിവസത്തെ മനോഹരമാക്കും, ഒരു സന്ദേശം ഹൃദയത്തിൽ സംഗീതമാകും. ചിലപ്പോൾ പ്രണയം കൈ കോർക്കുന്നതിലല്ല, ഒരാളുടെ സന്തോഷത്തിനായി നിശബ്ദമായി പ്രാർത്ഥിക്കുന്നതിലാണ്. അടുത്ത കോളർ നമ്മളോടൊപ്പം ഉണ്ട്.
1: ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
2: ആരാണ്
0: സംസാരിക്കുന്നത്?
1: ഇതാണ് പെരുമ്പാറിനടുത്ത് ബംഗാളിൽ നിന്ന്.
0: ഓക്കെ, എന്താണ് വിശേഷം? അരികെ കേട്ടുകൊണ്ടിരിക്കുകയാണോ?
1: അരികെ ഇപ്പൊ കേൾക്കാൻ പറ്റില്ല, രാത്രിയുടെ ഏകാന്തതയിൽ ഞാൻ കൂനാപ്പൂനിരുട്ടിലായിരിക്കുന്നത്.
0: അവിടെ പവർ കട്ടാണോ?
1: ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങളെ ഇരുട്ടത്തിരുത്തിയേക്കാ വെങ്ങോലക്കാരെ മുഴുവൻ തോന്നുന്നു. മൊത്തം ഇരുട്ട. അപ്പൊ മാനത്താണെങ്കിൽ ചന്ദ്രഞ്ചേട്ടൻ ഒന്ന് വിളിച്ച് കാണിക്കുന്നുണ്ട്, മഴക്കാർ വന്ന് മൂറുന്നുണ്ട്.
0: അപ്പൊ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയും, അത് പ്രണയ സ്വപ്നങ്ങളോ എന്ത് സ്വപ്നങ്ങളും പറ്റി കാണാൻ വേണ്ടി പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പൊ ഉള്ളതല്ലേ? എന്തായിരുന്നാലും ഇന്ന് നമ്മൾ അരികയിൽ സംസാരിക്കുന്നത് പ്രണയ സ്വപ്നങ്ങളെ കുറിച്ചാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: പ്രണയിച്ചാലാണോ? പ്രണയിക്കുന്ന ഒരു സ്വപ്നം കാണുമ്പോഴേ ആൾക്കാര് ദിവാ സ്വപ്നം കാണാനൊന്നും ഇനി തലക്കിട്ട് മേടിക്കൊണ്ടു പോണത്.
2: പ്രണയം ഉണ്ടായിട്ടുണ്ടോ?
1: പിന്നെ
0: പ്രണയിച്ചാണോ കല്യാണം കഴിച്ചേ?
1: അല്ലല്ല, പ്രണയം ഉണ്ടായിട്ടുണ്ട്. ആ

0: അതല്ല നടന്നത്. അത് വിധി ഞങ്ങളെ തമ്മിൽ അകറ്റി, ഞങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഞങ്ങൾക്ക് വേർപിരിയേണ്ടി വന്നു. ഇപ്പൊ ആളുടെ ബ്ലഡ് എന്റെ ശരീരത്തിൽ കൂടി ഒഴുകുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ.
1: പ്രണയം ഇപ്പോഴും ആ ഒരു സ്നേഹം ഇപ്പോഴും
0: ഉണ്ട്
1: ഉണ്ട്.
0: ഉണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഒരു ക്ലബ് ഉണ്ടായിരുന്നു, ടീൻസ് ക്ലബ്. അതില് ടീൻ അല്ലാതെ ചേർന്ന വ്യക്തി ഞാനാ. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഒരു ആൾക്കാരുടെ ക്ലബായിരുന്നു. അതിൽ പിന്നെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ആദ്യകാലങ്ങളിൽ അത്ര മാത്രമേ ഉണ്ടായിരുന്നു.
1: ഓക്കെ.
0: അപ്പൊ ടീൻ അല്ലാതെ വന്ന വ്യക്തി ഞാനാണ്. അപ്പൊ അതിലൊരു മെമ്പറിന്റെ ആകെ ഒരു പാർട്ടി എന്റെ കൂട്ടുകാരത്തിയിലെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് അവിടെ ആ ക്ലബിലെ ഇതിൽ വെച്ച് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 40-45 വർഷം മുന്നേ ഉള്ള കഥ ഈ പറയണത്. 45 അല്ലെങ്കിലും ഉള്ളൂ. അപ്പൊ ആ ഇതില് വെച്ചാണ് ആളെന്നോട് ഒരു പാട്ട് പാടി പ്രണയം പറഞ്ഞത്. അതായത് ശാലിനി എന്റെ കൂട്ടുകാരിയിലെ സുന്ദരി നിൻ തുമ്പ് കെട്ടിയ പാട്ട്. അപ്പൊ എന്റെ തലമുടി കൊണ്ടുവന്നൊരു, ഞാൻ ചുമ്മാ പോണിറ്റയില് കെട്ടിട്ടില്ല, അടിയിലൊരു റിബൺ ഇട്ട്, അന്ന് റിബണേ ഉള്ളു, ഇന്നത്തെ പോലെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അതില് കൊണ്ടുവന്ന് ആളെവിടെ നിന്ന് ഒരു തുളസിക്കതിര് വന്ന് ചോറിലും കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറി ഇന്ന് പാടിയത്. ലാസ്റ്റ് പാട്ട് തീരണ സമയമായി കഴിഞ്ഞപ്പോ ഞാൻ ഈ തുളസി പൂ എടുത്തുണ്ട് ആളുടെ മുമ്പിൽ ചെന്നപ്പോഴേക്കും പാട്ട് വലിഞ്ഞു തുടങ്ങി. ആളെ പേടിപ്പിച്ച് എന്നുവെച്ചാ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരാൾക്കറിയില്ലല്ലോ. അന്ന് ഞാൻ വെച്ച 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്കുള്ള വെക്കേഷൻ ടൈം. അത് കഴിഞ്ഞ് അടുത്ത പാട്ട് പറഞ്ഞ് ഞാൻ നിന്നെ പ്രേമിക്കുന്നു പാടി. അത് കഴിഞ്ഞ് 1 നിമിഷം തരൂ നിന്നെ അറിയാണ്ട് പറഞ്ഞു.
1: അപ്പൊ നിങ്ങൾ അങ്ങോട്ടൊരു ഗാനമേള മത്സരം തന്നെ നടത്തിയിട്ടുണ്ട് പേരും കൂടി.
0: ഞാനൊരു ഗാനമേള നടത്തിയില്ല, ഞാൻ സൈലന്റ് ആയിട്ട് നിന്നു, ഷാർപ്പായിട്ട് നോക്കിക്കൊണ്ട് നിന്നായിരുന്നു. അപ്പൊ പാട്ട് പാടാൻ പോവാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ തെറ്റിപ്പോയ, ഞാൻ പാട്ടൊക്കെ ഒത്തിരി കേൾക്കുന്ന വ്യക്തിയാ, തെറ്റിപ്പോയ, കൂന്നു കൂന്ന് പറഞ്ഞു, കൂവി താഴത്ത് ഇറക്കുന്നു പറഞ്ഞു. പക്ഷെ അത് വേണ്ടിയായിരുന്നു
1: ആള് നല്ലോണം പാടും. അടിപൊളി. എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു അരികയിലെ പ്രണയ സ്വപ്നങ്ങൾ എന്നുള്ള സംഭവത്തിനകത്ത് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
0: എനിക്ക് കേൾക്കേണ്ടത് യുവജനോത്സവത്തിലൊരു പാട്ടുണ്ട്, പാടാൻ നമുക്ക് പാടാം, വീണ്ടും ഒരു പ്രേമഗാനം.
1: ഓക്കെ, ഇത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കൂടി
2: ചോദിച്ചോട്ടെ?
0: ഡെഡിക്കേഷൻ ഉണ്ട്, അതെന്റെ കണ്ണേട്ടന്, അത് കൂടാണ്ട് ആൾക്കും ഇല്ലെങ്കിലും അത് എന്റെ മനസ്സിലുണ്ട്. അതില്ല, അത് കൂടാതെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, റേഡിയോ റെയിൻബോ ശ്രോതാക്കളുടേതായിട്ടുള്ള സ്വപ്നക്കൂടം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെല്ലാവർക്കും എല്ലാ മെമ്പേഴ്സിനും
1: തീർച്ചയായും, കാരണം പ്രണയ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു സ്വപ്നക്കൂടിലെ എല്ലാവർക്കും കൂടി നമ്മൾ
2: ഡെഡിക്കേറ്റ് ചെയ്യണം.
1: ഓക്കെ, തീർച്ചയായും. അപ്പൊ എന്തായിരുന്നാലും വിളിച്ചതിൽ വളരെയധികം സന്തോഷം, ഇനിയും വിളിക്കുക. അപ്പം അനില ഇപ്പൊ എന്ത് പറഞ്ഞു?
0: ഞാൻ റെയിൻബോയിലെ കുറെ ആൾക്കാർക്ക് ഞാൻ ചിരപരിചിതയാണ്. ശരത്തിനോട് ചോദിച്ചാൽ കൃഷ്ണ ക്ലിയർ ആയിട്ട് വിവരം കിട്ടും.
1: ആഹാ, ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കാം. എന്തായാലും ഇന്ന് ഇപ്പൊ ഈ കണ്ണേട്ടിന് വേണ്ടിയും നമ്മുടെ സ്വപ്നക്കൂട്ടിലെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ ഓരോ ശ്രോതാക്കൾക്ക് വേണ്ടിയും ആ ഗാനം ഇപ്പൊ ഞാൻ പ്ലേ ചെയ്യാം. ചില കഥകൾ അങ്ങനെയാണ്, പാട്ടുകൾ പോലും ഇങ്ങനെ ഒഴുകും. അപ്പോ ആ ഒരു വിശേഷം പറഞ്ഞപ്പോ എന്റെ ബ്ലഡിൽ ഇപ്പോഴും ഉണ്ട് ആ സ്നേഹം എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല,
2: തീർച്ചയായിട്ടും.
1: അതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, ഒരു പുഴ പോലെ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ. എന്തായാലും ചോദിച്ച ഗാനം, നമുക്ക് ആ ഗാനം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്ലേ ചെയ്യാം. ഒപ്പം അരികയിലേക്ക് പ്രണയ സ്വപ്നങ്ങളെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ
2: 04-84-24-2-8-1-0-1.

0: അരികെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 36:56. അരികയിൽ ഞാൻ പ്രതീഷ് ശേഖർ, എന്നോടൊപ്പം
1: ഞാൻ സാന്ദ്ര.
0: നമ്മളിന്ന് അരികയിൽ പ്രണയ സ്വപ്നങ്ങളെ കുറിച്ചാണ്
1: സംസാരിക്കുന്നത്.
0: പ്രണയ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ സ്വപ്നങ്ങൾ മാത്രമല്ല, അത് സന്തോഷവും അതുപോലെ തന്നെ വേദനകളും ഒക്കെ നൽകുന്ന ഒന്നാണ്.
1: അതെ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ സിനിമകളിലൂടെ ഒക്കെ പ്രണയത്തെ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലെ പ്രണയം എല്ലാ ദിവസവും ചെറിയ ചെറിയ കരുതലുകളും പരസ്പരം മനസ്സിലാക്കുന്നതും ഒക്കെ വഴി വളരുന്ന മനോഹരമായിട്ടുള്ള ഒരു ബന്ധമാണ്.
0: സത്യം, ഈ പ്രണയം എന്ന് പറയുന്നത്, ഈ പ്രണയത്തിന് ശബ്ദമില്ല, പക്ഷെ അതിന് 1000 ഭാഷകളുണ്ട്. കണ്ണുകളുടെ നിശബ്ദതയിൽ, കാറ്റിൻ്റെ ഒരു തലോടലിൽ, മഴത്തുള്ളികളുടെ സംഗീതത്തിൽ, ഒരു പുഞ്ചിരിയുടെ നിഴലിൽ പോലും പ്രണയം സംസാരിക്കും. ചിലപ്പോൾ

0: അറിയാതെ മനസ്സിലാകുന്നതാണ് ഏറ്റവും മനോഹരമായ പ്രണയം. അതുപോലെ തന്നെ ആ നഷ്ടപ്പെടലും ഒരുപാട് വേദനകളുണ്ടാക്കും. നമുക്കടുത്ത കോള് നമ്മളോടൊപ്പം ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്.
1: ഹലോ
2: ഹലോ,
1: ഇതാരാണ്?
2: എന്റെ പേര് വത്സല ആണ്.
0: വത്സല ദേവി, ഇത് നമ്മുടെ റേഡിയോയുടെ വോളിയം കുറയ്ക്കാമോ? എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊടുങ്ങല്ലൂരിനടുത്ത്. ഓക്കെ, അപ്പോ ഈ അരികിലെ പ്രണയ സ്വപ്നങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഞാൻ എന്റെ മോളുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്.
0: പറയൂ.
2: എന്റെ മോള് 5 വർഷം നല്ലോണം പ്രണയിച്ച് ഒക്കെയാണ് കല്യാണം കഴിച്ചത്. പിന്നെ കല്യാണം കഴിഞ്ഞ് 16 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു. കഴിഞ്ഞ മെയ് 16 അവൻ നമ്മളെ വിട്ടു പോയി. ആൾക്കൊരു വയ്യായി വന്നു പെട്ടെന്ന്. അപ്പൊ അതിന്റെ പേരില് ഒരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ട്യൂമർ ആയിരുന്നു. അപ്പൊ അത് വല്ലാത്തൊരു വിഷമൊക്കെയാണ്. നമുക്ക് പ്രണയിച്ച് കഴിച്ചിട്ടും സുഖമായി. 16 കൊല്ലം അവര് താമസിച്ച് സുഖമായിട്ട് ജീവിച്ച ഒരു മോളുണ്ട്, ലക്ഷ്മിപ്രിയ. മോളിപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കണേ. അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ ആദ്യമൊക്കെ ഇതിലേക്കൊക്കെ വിളിച്ചിരുന്നു. അന്നൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷായിരുന്നു.
0: മനസ്സിലായി. എന്തായാലും വത്സലാമ്മയുടെ കുടുംബത്തിലെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. കാരണം നമുക്ക് ഈ വേർപിരിയൽ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരിക്കലും എന്താ പറയുക, വാക്കുകളില്ലാതെ പറയാൻ വേണ്ടി. കാരണം നമ്മുടെ കൂടെയുള്ള ഒരാൾ വേർപിരിയുമ്പോൾ ആ കുടുംബത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ട്. എന്തായാലും അവർ, അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. എന്തായാലും തിരിച്ച് വീണ്ടും വിളിച്ചതിന് വളരെയധികം നന്ദി. ഒപ്പം ഏത് പാട്ടാണ് അരികയിലൂടെ വേണ്ടത്?
2: ചക്കരമുത്തിയിലെ പാട്ട്.
0: ശരി, എന്തായാലും
2: അവന്റെ പേരായിരുന്നു.
0: പേരെന്തായിരുന്നു?
2: ബിജു.
0: ബിജു. അപ്പം
2: ആളൂരായിരുന്നു അവന്റെ വീട്.
0: ആളൂരുള്ള ബിജു. ഓക്കെ, അപ്പൊ എന്തായാലും ബിജുവിന് വേണ്ടി, ബിജുവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്
2: ബിജുവിന്റെ കൂട്ടുകാരന്മാർക്കും
0: എല്ലാവർക്കും വേണ്ടി,
2: എല്ലാവർക്കും
0: ആ പാട്ട്,
2: വൈഫിനും കുട്ടിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട്
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആ പാട്ട് വെച്ച്
2: എല്ലാവർക്കും
0: വിളിക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ എല്ലാ പരിപാടികളിലും വിളിക്കണം.
2: വിളിക്കാം, ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് ഒരു വർഷമായിട്ട് എല്ലാം നിർത്തി വെച്ചേക്കണ. കുറേശൊക്കെ
0: സന്തോഷമായിരുന്നാലും ദുഃഖമായിരുന്നാലും അല്ല, അതിൽ വിഷമിക്കണ്ട. നമ്മൾ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മളെല്ലാം അതിജീവിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം എന്തായിരുന്നാലും
2: റേഡിയോ എന്റെ കൂട്ടുകാരിയാണ്. എനിക്ക് ചെറിയ ജോലി ഉണ്ട്, തയ്യൽ കടയാണ്. പക്ഷെ അവിടെയും റേഡിയോ ഉണ്ട്, വീട്ടിലും റേഡിയോ ഉണ്ട്. നേരം വെളുത്ത അന്ത്യാവും നേരം റേഡിയോ ആണ് എന്റെ ജീവൻ.
0: റേഡിയോ എന്തായാലും ഒരു നല്ല സുഹൃത്തായി കൂട്ടിനുണ്ടല്ലോ. എന്തായാലും ഇനിയും വിളിക്കാതിരിക്കരുത്. സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം ഞങ്ങൾ ഓരോരുത്തരും കൂട്ടിലുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകളും. ഒപ്പം ഈ ഗാനം ബിജുവിനും കൂട്ടുകാർക്കും എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് വച്ചു തരാം. വിളിച്ചതിന് ഒരുപാട് നന്ദി. മറന്നുവോ പൂമകളെ എന്ന ഗാനം ഇതാ ബിജുവിനും ബിജുവിനെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കും നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി.

0: അരികിൽ നമ്മൾ പ്രണയ സ്വപ്നങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തില് എല്ലാ പ്രണയങ്ങളും ഒരേ ലക്ഷ്യത്തിൽ എത്തണമെന്നില്ല. ചിലത് ഓർമ്മകളായി മാറും, ചിലത് കവിതകളായി ജീവിക്കും, ചിലത് ജീവിതപാഠങ്ങളായി ഹൃദയത്തിൽ തങ്ങി നിൽക്കും.
1: പ്രണയ സ്വപ്നങ്ങൾ എന്നത് ഒരാളെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുന്നതല്ല, നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കുന്ന പ്രതീക്ഷകളാണ്. സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ പ്രണയം. അവിടെ സ്വാർത്ഥതയല്ല, കരുതലും വിശ്വാസവും ബഹുമാനവുമാണ് പ്രധാനമായിട്ടുള്ളത്.
0: നഷ്ടപ്പെട്ട പ്രണയങ്ങൾ പോലും നമ്മെ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് അധ്യാപകരാണ്. അതുകൊണ്ട് ഓരോ പ്രണയവും വിലപ്പെട്ടതാണ്. പ്രണയ സ്വപ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രായം കൂടുമ്പോഴും ജീവിതം മാറുമ്പോഴും ഒരാളുടെ മനസ്സിൽ ആരെയോ കാത്തിരിക്കുന്ന ഒരു ചെറിയ വിളക്ക് അതിലെ തിരി എപ്പോഴും തെളിഞ്ഞിരിക്കും. ആ വെളിച്ചമാണ് പ്രതീക്ഷ. പ്രണയം സ്വന്തമാക്കുന്നതിലല്ല, ഒരാളെ മനസ്സിൽ സ്നേഹത്തോടെ സൂക്ഷിക്കുന്നതിലുമുണ്ട്. എന്തായാലും ഇന്ന് അരികയിൽ പ്രണയ സ്വപ്നങ്ങൾക്ക് കൂട്ടുപിടിച്ച് ഞാൻ പ്രതീക്ഷകരും എന്നോടൊപ്പം സാന്ദ്രയും. നിങ്ങൾക്കും അരികയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ
1: 0484 2428 101.
0: പ്രണയിച്ചവർക്കും പ്രണയിക്കുന്നവർക്കും പ്രണയ സ്വപ്നങ്ങളുള്ളവർക്കും ഇപ്പോഴും സ്വപ്നങ്ങൾ കണ്ട് മതി തീരാത്തവർക്കും വേണ്ടി അരികയിലൂടെ മറ്റൊരു ഗാനം.

0: അരികെ പ്രണയ സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അരികിൽ ഇപ്പോൾ മറ്റൊരു ശ്രോതാവുണ്ട്.
1: ഹലോ
2: ഹലോ,
1: ഇതാരാ വിളിക്കുന്നത്?
2: എന്റെ പേര് രാഹുൽ എന്നാണ്, ചാലക്കുടി നിന്ന് തൃശൂർ.
0: രാഹുൽ, രാഹുൽ എന്ത് ചെയ്യുന്നു? രാഹുൽ,
2: ഞാൻ ഒരു കേബിൾ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കേബിളിന് ഒക്കെ കംപ്ലൈന്റ് ഒക്കെ കൂടുതലാണോ?
2: ഇല്ല, ഇപ്പം ഫൈബർ ആയതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല.
1: ഓക്കെ,
0: കാരണം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രണയവും സ്വപ്നങ്ങളും ഒക്കെ മല്ലിടുന്നത് വാട്സപ്പിലൂടെയും ഒക്കെ തന്നെയാണ്. അപ്പോ എന്താണ് ഈ ഒരു പ്രണയ സ്വപ്നങ്ങളെ കുറിച്ച് രാഹുലിന് പറയാനുള്ള എന്താണ്?
2: ഇല്ല, എനിക്ക് എന്റെ പ്രണയം, എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു, അത് സക്സസ് ആയില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഹാപ്പിയാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു പ്രണയത്തെ കുറിച്ച് അറിയാൻ എല്ലാവരും, ശ്രോതാക്കൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പ്രതീക്ഷനെ സാന്ദ്രയുടെ
1: പ്രണയമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ?
0: സാന്ദ്രയുടെ നമ്മുടെ പ്രണയത്തെ കുറിച്ച് അറിയണമെന്നാണ് അദ്ദേഹം പറയുന്നത്.
1: പ്രണയമില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ.
0: ഓക്കെ,
2: ആരുമില്ല. കുറച്ചു ശ്രോതാവായിരുന്നു, അമ്മച്ചി ഉണ്ട്, ഒരു 45 കൊല്ലത്തിന്റെ ഒരു കഥ. അപ്പൊ നിങ്ങളുടെ ഒരു എന്തെങ്കിലും എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യുവായിരുന്നെങ്കിൽ ഹാപ്പിയാണ്.
0: എന്റെ പ്രണയത്തെ കുറിച്ച് പറയുക.

0: ണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രണയം എന്ന് പറയുന്നത് സിനിമയേക്കാൾ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രണയം രണ്ട് മൂന്ന് വർഷമുണ്ടായിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോയില്ല. അതിനുശേഷം പ്രണയമില്ലാതെ ഒരു അറേഞ്ച്ഡ് മാരേജിലേക്ക് പോയി. ഇപ്പം പ്രണയമുണ്ട്. എൻ്റെ സ്നേഹവും പ്രണയവും എല്ലാം എൻ്റെ മകളോടാണ്, അവൾക്ക് വേണ്ടി അങ്ങനെ ജീവിക്കുന്നു. സാന്ദ്രയുടെ പ്രണയത്തെ എന്താണ് പറയാനുള്ളത്?
1: രണ്ട് വാക്ക് സാന്ദ്രയുടെ. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആട്ടോ. ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് റേഡിയോ കോൾ ആണ് ഞാൻ എന്റെ. ഞാൻ ഇപ്പൊ റേഡിയോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഒരു പ്രശ്നമല്ലായിരുന്നു. സത്യം അത് പറയാം, എന്റെ ഒരു ഫോൺ മിസ്സായി, ഒരു ഐഫോൺ ഉണ്ടായിരുന്നു, ഫോൺ മിസ്സായി. ഫോൺ മിസ്സായി താൽക്കാലികമായിട്ടൊരു സാധാ ഫോൺ എടുത്തു, നോർമൽ കീപാഡ് ഫോൺ. ആ കീപാഡ് ഫോൺ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് നോർമൽ ആയിട്ട് വേറെ ഒന്നും നേരമ്പോക്കാത്ത വേണ്ടി എഫ്എം ഇങ്ങനെ ചൂസ് ചെയ്യുന്നു. ഇപ്പം പ്രണയമാണ്, അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒരു കോൾ അറ്റൻഡ് ചെയ്താണ്. അത് എന്റെ എന്റെ ഫസ്റ്റ് ലക്ക്.
0: എന്തായിരുന്നാലും വിളിച്ചാൽ വളരെയധികം സന്തോഷം. അതുകൊണ്ട് തന്നെ സാന്ദ്ര, സാന്ദ്രയും അതിനുള്ള മറുപടി പറയൂ, കാരണം നമ്മുടെ ശ്രോതാവ് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം പറയണം.
2: എനിക്കൊരു പ്രണയമുണ്ട്, സക്സസ് ആയതിന് ശേഷം കൂടുതൽ സംസാരിക്കാം.
0: അപ്പൊ എന്തായാലും വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ആദ്യമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റിയതിലും ഒരു സഹോദരനെ പോലെ
2: ഒത്തിരി സന്തോഷം,
0: ഒത്തിരി സന്തോഷം.
2: ഏത് പാട്ടാണ് വേണ്ടത്?
0: അല്ല, ചൂസ് ചെയ്യാൻ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനൊരു നല്ലൊരു പാട്ട് വെച്ചേട്ടെ.
2: താങ്ക് യു,
0: ഉറപ്പായിട്ടും ഒത്തിരി സന്തോഷം. ഇനി വിളിക്കുക കേട്ടോ ഇടയ്ക്കൊക്കെ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, കാരണം നമുക്ക് സർപ്രൈസ് ആയിട്ട് വന്ന ഒരു കോളായിരുന്നു. അപ്പം ആ ഒരു കോളിൽ ചോദിക്കുമ്പോഴേക്കും പ്രണയത്തിനെ കുറിച്ചൊന്നും നമുക്ക് ഒളിച്ചു വെക്കാൻ വേണ്ടി പറ്റത്തില്ല. അക്കാര്യങ്ങള് സാന്ദ്ര അതിനിടയ്ക്ക് പറഞ്ഞു തിരിച്ച് അത് പ്രണയം സക്സസ് ആകുമ്പോഴേക്കും പറയാം എന്നുള്ള ഒരു സംഭവം. പ്രണയം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ചിലർ കൂടെ ഉണ്ടാകും, ചിലർ വഴിമാറിപ്പോകും. പക്ഷെ അവർ സമ്മാനിച്ച ഓർമ്മകളും സ്വപ്നങ്ങളും എന്നും നമ്മോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും പ്രണയിക്കൂ, പ്രതീക്ഷിക്കൂ, സ്വപ്നങ്ങൾ കാണൂ. കാരണം സ്വപ്നങ്ങളില്ലാത്ത ഹൃദയം പൂക്കളില്ലാത്ത ഒരു വസന്തകാലം പോലെയാണ്. പ്രണയം ഹൃദയത്തിൽ തന്നെ എഴുതുന്ന ഏറ്റവും മനോഹരമായ കവിതയാണ്. അത് വായിക്കുന്നത് കണ്ണുകളല്ല, ആത്മാവാണ്. അരികയിൽ ഇന്നത്തെ പ്രണയ സ്വപ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ പ്രദീഷ് ശേഖർ,
2: ഞാൻ സാന്ദ്ര.
0: അപ്പോൾ അരികയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. മനോഹരമായ ഒരു ഗാനത്തോടെ